ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 7, കൊല്ലവർഷം 1201 മിഥുനം 14, 2026 ജൂൺ 28 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 kHz. ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ MHz. പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിന്ന് കേൾക്കാം. ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: നാദഭേദിനം സായകം. ഈ സമസ്തപദത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ സാക്ഷരരായ ജനങ്ങൾ ഓർത്തുപോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെയും അദ്ദേഹം രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ദശരഥനെയുമാണ്. ദശരഥൻ്റെ ചരമഗതി എന്ന ഭാഗത്ത്

0: ആസന്നം വരണനായി കിടക്കുന്ന ദശരഥൻ തൻ്റെ പ്രഥമ പത്നിയായ കൗസല്യയോട് പുത്രദുഃഖത്താൽ താൻ മരിക്കേണ്ടി വരുമെന്നതിന് കാരണമായ മുനിശാപത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവത്തിലാണ് നാദഭേദനം സായകം വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ചുള്ള പരാമർശം. കാട്ടിൽ നായാട്ടനായിപ്പോയ ദശരഥൻ അർദ്ധരാത്രി സമയത്തൊരു നദിക്കരയിൽ നിൽക്കുന്നു. ഹിംസ്രജന്തുക്കളെ ഹനിക്കുകയാണ് മൃഗയാ വിനോദം. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു നാദം കേൾക്കാനിടയായി. നാദം കേട്ട സ്ഥാനത്ത് ലക്ഷ്യമാക്കി അമ്പയക്കാനുള്ള സാമർഥ്യം നേടിയിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് ദശരഥൻ. മുൻപിൻ നോക്കാതെ അസമീക്ഷികാരിയായിപ്പോയി അദ്ദേഹം ബാണമയച്ചു. നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന നിർദോഷിയും നിരപരാധിയുമായ ഒരു മുനികുമാരനിലാണ് അസ്ത്രം ചെന്നു കൊണ്ടത്. നിലവിളി കേട്ട് പരിഭ്രാന്തനായി കുമാരൻ്റെ അടുത്ത് ഓടിയെത്തിയ രാജാവ് അമ്പരന്നു പോയി. വീണ്ടും വിചാരമില്ലാതെയുള്ള തൻ്റെ പ്രവൃത്തി വരുത്തിയ ദുര്യോഗം അദ്ദേഹത്തെ അമ്പയെ വിവശനാക്കി. അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനാണ് താൻ പുറപ്പെട്ടതെന്നും എത്രയും പെട്ടെന്ന് പോയി ദാഹജലം നൽകി അവരെ ആശ്വസിപ്പിച്ച് നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നും മുനികുമാരൻ രാജാവിനോട് നിർദ്ദേശിച്ചു. ദശരഥൻ തൽക്ഷണം വൃദ്ധ ദമ്പതികളിരിക്കുന്ന സ്ഥാനത്തെത്തുകയും വസ്തുതകൾ ദുഃഖപാരവശ്യത്തോടെ അവരെ അറിയിക്കുകയും ചെയ്തു. മുനിയുടെ ആജ്ഞാനുസരണം മുനികുമാരൻ മരിച്ചുകിടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വസ്തുതകൾ നേരിട്ട് ബോധ്യപ്പെട്ട മഹർഷീശ്വരൻ പുത്രനെ ദഹിപ്പിക്കുവാനുള്ള ചിത സജ്ജമാക്കാൻ ദശരഥനോട് ആജ്ഞാപിച്ചു. എന്തിന്? പുത്രനെ ദഹിപ്പിച്ച ആ ചിതയിച്ചാളി അവരും ആത്മാഹുതി നടത്തി. പുത്രദുഃഖത്താൽ നിനക്കും അന്ത്യം സംഭവിക്കട്ടെ എന്ന് ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ മുനി ദശരഥനെ ശവിച്ചു. ആ ശാപഫലമാണ് തനിക്കിപ്പോഴുണ്ടായിരിക്കുന്ന ദുസ്ഥിതിയെന്നും അതൊഴിവാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ ആരാണെന്ന് നോക്കാം. ശ്രീഹരിവിഷ്ണുവിൻ്റെ അംശാവതാരമർന്ന ശ്രീരാമൻ്റെ പിതാവാകാൻ ഭാഗതേയം സിദ്ധിച്ച മഹാനുഭാവൻ, സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനും ധീരനുമായ രാജാവ്, ജന്മായത്തമായും കർമായത്തമായും പല സിദ്ധിവിശേഷങ്ങളും കൈവന്ന പുരുഷ കേസരി. എന്നാൽ ഏതൊരു വമ്പൻ്റെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെയും ആവേശിച്ചിരുന്നു. അതിയായ കാമം, അതോടൊപ്പമുള്ള അസമീക്ഷകാരിത്വം, ഇവയായിരുന്നു ആ വൈരികൾ. കൈകേയിയോട് പെട്ടെന്ന് തോന്നിപ്പോയ അതിപ്രീതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരദ്വയം നൽകാൻ ദശരഥൻ തയ്യാറായതും ഇക്കാരണത്താൽ തന്നെയായിരുന്നു. അതിയമ്പർക്കും വശപ്പെടുത്താൻ കഴിയാത്ത വിദ്യയാണ് നാദഭേദനം സായക പ്രയോഗം. അതിലും അപ്രതിമൻ തന്നെയായിരുന്നു ദശരഥൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയായിരുന്നല്ലോ സൂര്യവംശ രാജാക്കന്മാരുടെ ആദികാലം തൊട്ടുള്ള കുലഗുരു. ലോകത്ത് നാദത്തെ സാർത്ഥകമായും നിരർത്ഥകമായും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷിമൃഗാദികൾ സാർത്ഥകമായിട്ടാണ് സ്വതസിദ്ധമായ രീതിയിൽ നാദത്തെ പുറപ്പെടുവിക്കുന്നത്. വിവേകമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരായി നാം മാത്രം അവസരത്തിലും അനവസരത്തിലും നാദം പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പ്രയോക്താക്കളിൽ മാത്രമല്ല സമൂഹം തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയും വന്നുചേരുന്നു. നാദഭേദനമായി വാക്സരം തൊടുത്തുവിടാൻ ആരും ഒരു മടിയും കാണിക്കാറുമില്ല. ഉച്ചത്തിലുള്ള വാക്സരം പ്രയോഗിക്കുന്നവരാണ് സമൂഹത്തെ നയിക്കുവാൻ ശക്തരും അർഹരുമെന്ന മിഥ്യാധാരണ തന്നെ ഇന്ന് സമൂഹം വെച്ച് പുലർത്തുന്നുണ്ടെന്നാണ് ആനുകാലിക സംഭവവികാസങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള മാത്സര്യത്തിനും വിദ്വേഷത്തിനും ഭൂരിഭാഗം ആളുകളും നാദഭേദനമായ സായകം തന്നെ പ്രയോഗിക്കുകയാണ്. കാലദേശാവസ്ഥകൾ കണ്ടറിഞ്ഞ് തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അഭ്യുദയവും നിശ്രേയസ്സും കൈവരുത്തുന്നതിനുള്ള ശ്രമമാണ് അഭികാമ്യമായ കർത്തവ്യ കർമ്മമെന്നും അതുതന്നെയാണ് ധർമ്മമെന്നും മാനവ സമൂഹം ഓർമ്മിക്കുന്നതാണ് ലോകനന്മ കാംക്ഷിക്കുന്നവർക്ക് അഭിലഷണീയം. അല്ലെങ്കിൽ ദശരഥന് സംഭവിച്ച ഹതവിധിക്ക് സമാനമായ ദുസ്ഥിതികൾക്ക് പാത്രമായി, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ പരിഹാസത്തിനും പാത്രമായി ഇഹലോകവാസം വെടിയാനിടയായെന്ന് വരാം. അത്തരത്തിലുള്ള ദുർഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കവിത മിന്നാമിനുങ്ങ് പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ദിസ് ഇസ് ആകാശവാണി ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi will hold talks with President of Seychelles, Patrick Hermony, today.

7 മണിക്ക് പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റിയൽ ജൂലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എം ജെ. 9 മണിക്ക് ഓർമ്മച്ചെപ്പ്, 10 മണിക്ക് എഴുത്തുപെട്ടി. പത്തിരുപതിന് നിയമരംഗം. കേരള പൊതുസേവന അവകാശ നിയമം 2025. അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. 12 മണിക്ക് ഏകധാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. ഹരിതവാണി കിളിക്കൊഞ്ചൽ 6 ഭാഗം, തിത്തിരി പക്ഷി. രചന സി റഹീം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് സായന്തനം. ആലപ്പുഴ മാവേലിക്കര 600 മംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. സൺഡേ സെലക്ഷൻസ്. 5 മണിക്ക് മൊഴിയുറവുകൾ. ഡോക്ടർ KM പൈയുമായി ജോസഫ് പാലയ്ക്കാപ്പിള്ളി നടത്തിയ അഭിമുഖം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, തിരുപുറം അജിൻ വിജയസും സംഘവും പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. 7:25 വാർത്തകൾ. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ.

കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കോടി താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. എൻ മിനി ആർ ഉഷ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് രാവിലെ 8 ആരംഭിക്കും. വൈകിട്ട് 5 വരെയാണ് സമയം. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും 2 തുള്ളി പോളിയോ വാക്സിൻ നൽകേണ്ടതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച് ധനബിൽ. ഇ ഓട്ടോകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നികുതി ഇളവ്. ഇറാന്റെ മിസൈൽ താവളങ്ങളിൽ US സേന ഇന്നലെ രാവിലെ ബോംബിട്ടതിന് തിരിച്ചടിയായി. ബഹ്റൈനിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. സംസ്ഥാനത്ത് 75 വയസ്സ് പിന്നിട്ട റേഷൻ വ്യാപാരികൾക്ക് അവരുടെ അനന്തരാവകാശികൾക്ക് റേഷൻ കട ലൈസൻസ് കൈമാറാനുള്ള സമയപരിധി ഈ വർഷം December 31 വരെ നീട്ടി സർക്കാർ ഉത്തരവിറക്കി. വനിതാ ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി മലയാളി താരം ആൻസി സോജൻ. ICC വിമൻസ് T20 വേൾഡ് കപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാതെ 2 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 പരാജയപ്പെടുത്തി.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് അനസ് കെ, ബ്യൂറോ ചീഫ് ചന്ദ്രിക.
2: സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ പൂർത്തിയായപ്പോൾ 315 കോടി രൂപയുടെ അധിക വകയിരുത്തലുകൾ കൂടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക ദൌത്യങ്ങൾ മുൻനിർത്തി ഐടി വ്യവസായ വകുപ്പിന് അനുവദിച്ച 100 കോടി രൂപയാണ് ഇതിൽ പ്രധാനം. അരൂരിൽ കെ ആർ ഗൌരിയമ്മയ്ക്ക് സ്മാരകം പണിയാൻ 1 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഈ മാസം 30 സർവീസിൽ നിന്നും വിരമിക്കുന്ന നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിന്റെ പിൻഗാമിയായി 1 ജൂലൈ അദ്ദേഹം ചുമതലയേൽക്കും. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ സിൻഹ ബീഹാർ സ്വദേശിയാണ്. ധനകാര്യ വകുപ്പ് ചുമതലയടക്കം വഹിച്ചിരുന്ന അദ്ദേഹം നിലവിൽ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. 2028 സെപ്റ്റംബർ 24 വരെ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി പദവികൾ തുടരാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് മന്ത്രിസഭ ശുപാർശ ചെയ്തു. എറണാകുളം സ്വദേശിയായ ശേഷാദ്രിനാഥൻ നിലവിൽ ഇരിങ്ങാലക്കുട കുടുംബ കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ബാംഗ്ലൂരുവിലും കൊട്ടാരക്കരയിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബാംഗ്ലൂരു ശിവാജി നഗർ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്കും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്കുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ FCRA ചട്ടഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ചട്ടഭേദഗതിയോടെ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ചട്ടഭേദഗതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെട്ടു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് കേരളം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉന്നതതല യോഗം ചേരും. വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനിടെ വീരം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ അനുമതി തേടി ബക്കാഡി കമ്പനി ഇടതു സർക്കാരിന് 2021 അയച്ച കത്ത് പുറത്തുവന്നു. മുൻ എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദനാണ് കമ്പനി സീനിയർ മാനേജർ 2021 സെപ്റ്റംബർ 17 കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 29 തന്നെ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ആക്ഷേപം. അതേസമയം മദ്യത്തിലെ അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ LDF സർക്കാരിനെതിരെ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻതോതിൽ നികുതി ഇളവ് നൽകി മദ്യ വ്യവസായികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും ഈ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനാണ് LDF സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് 8 പേർക്ക്

കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിപ്പയിൽ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്കിൽപ്പെട്ടയാളെയാണ് ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. രോഗബാധിതൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 152 തസ്തികകൾ വിവിധ ജില്ലകളിലായി അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികളാണ് അനുവദിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരമാണ് തസ്തികകൾ അനുവദിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തുന്നതിനായി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിനായി പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരളത്തോട് ആവശ്യപ്പെട്ടു. സമിതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചിരുന്ന ആർ ശിവരാജനെ ഏകപക്ഷീയമായി മാറ്റിയതിനെതിരെ കേന്ദ്രമന്ത്രി സി ആർ പട്ടേലിന് കേരളം കത്തയച്ചിരുന്നു. കേന്ദ്ര സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഒരു വിദഗ്ധനെ സർക്കാർ ഉടൻ നാമനിർദ്ദേശം ചെയ്യുമെന്നും ജലവിഭവ മന്ത്രി മോൺസ് ജോസഫ് അറിയിച്ചു. CMRL എക്സാലോജിക് മാസപ്പിടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED രണ്ടാം തവണയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 9 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഗൌരവമായി എടുത്ത കേന്ദ്രമന്ത്രി ഒരാഴ്ചയ്ക്കകം ഇത് പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക് സെന്ററിന് കർശന നിർദ്ദേശം നൽകി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പുനഃപരീക്ഷ രാജ്യത്തുടനീളം കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ വീണ്ടും നടത്തി. ക്രമക്കേടുകൾ ഒഴിവാക്കാൻ പല സെന്ററുകളിലും ബയോമെട്രിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കിയിരുന്നു. എന്നാൽ പരീക്ഷാ സമ്മർദ്ദം താങ്ങാനാകാതെ തലേദിവസം ഹൈദരാബാദിൽ 19 ജീവനൊടുക്കിയത് രാജ്യത്തിന് വലിയ നൊമ്പരമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആമസോൺ CEO ആൻഡി ജാസ്റ്റി ഇന്ത്യയിൽ $48 മില്യൻ വൺ നിക്ഷേപം പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, IT മേഖലകളിൽ വരും വർഷങ്ങളിൽ ഇത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കോടതി വിധികൾ തയ്യാറാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് സുപ്രീംകോടതി പൂർണ്ണമായി നിരോധിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യന്റെ വിവേചനാധികാരവും നിയമപരവുമായ സൂക്ഷ്മതയും പൂർണ്ണതയും ഉൾക്കൊള്ളാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഭക്ത സംഭാവനയായി നൽകിയ വെള്ളി ഇഷ്ടികകൾ ബാങ്ക് ലോക്കറിൽ ഉരുകിയ നിലയിൽ കണ്ടെത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചു. വിവാദങ്ങൾ കടുത്തതോടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മേധാവി ചമ്പത്റായ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനം രാജിവച്ചു. ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലും സംഭാവനകളിലും കൂടുതൽ സുതാര്യത കൊണ്ടുവരണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം, പലയിടത്തും ഉയർന്ന താപനില തുടരുന്നതിനാൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നതിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രതികൂല കാലാവസ്ഥ പലയിടത്തും ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അയവ് വന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഗാർഹിക സിലിണ്ടർ വിലയിലും മാറ്റമുണ്ടാകും. പുതുക്കിയ വില ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. വെനസ്വേലയിലുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂചലനങ്ങളിൽ 200 പേർ മരിക്കുകയും 1500 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് വെനസ്വേല നേരിട്ടത്. ഹോർമൂസ് കടലിടുക്ക് തർക്കം പരിഹരിക്കാൻ ഇറാൻ അമേരിക്ക പ്രതിനിധികൾ സ്വിറ്റ്സർലാൻഡിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇറാൻ മേലുള്ള എണ്ണ ഉപരോധം അമേരിക്ക നീക്കി. ആഗോള വിപണിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുമെന്നതിനാൽ ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾക്ക് US പാർലമെന്റിലെ തിരിച്ചടി. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുന്നതിന് മുമ്പായി കോൺഗ്രസിന് മുൻകൂർ അനുമതി തേടണമെന്നോ നിർദ്ദേശിക്കുന്ന പ്രമേയം റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള US സെനറ്റ് പാസാക്കി. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്കൊപ്പം ഏതാനും റിപ്പബ്ലിക്കൻ അംഗങ്ങളും കൂടി ചേർന്നതോടെയാണ് പ്രമേയം സെനറ്റ് പാസാക്കിയത്. അട്ടിമറികളും ആവേശ പോരാട്ടങ്ങളും നിറഞ്ഞ ഫിഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനത്തോടെ അടുക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർക്കൊപ്പം സഹ ആതിഥ്യരായ മെക്സിക്കോയും അമേരിക്കയും

0: ശ്രേയസ് അയ്യരും ഇശാന്ത് കിഷനും നിരാശപ്പെടുത്തി. T20 ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ ഇന്ത്യയുടെ ആദ്യ തോൽവിയാണിത്. വനിതാ T20 ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ തരിപ്പണമാക്കിയത്. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാൻസ്ഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 137 റൺസ് വിജയലക്ഷ്യം 19 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 34 പന്തിൽ 53 റൺസോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് വെടിക്കെട്ട് തുടക്കം നൽകിയ ഓപ്പണർ ഷഫാലി വർമ്മയാണ് മത്സരത്തിലെ താരം. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ 2nd സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ ഇന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ ഓസീസിനെ നേരിടും. സെമി ഉറപ്പിക്കാൻ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് അനസ് കെ, ബ്യൂറോ ചീഫ് ചന്ദ്രിക.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും.

0: ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 1980,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാറും കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ ഒരാൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. PS ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ

0: പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ മൂന്നാംഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-0 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31-ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73-ാം മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
0: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2ാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ 11:00 ആകാശവാണിതഃ മൻ കി ബാത് ഇതി കാര്യക്രമേ സ്വീയം മനോഗതം പ്രകടയിഷ്യതി. മാസികസ്യാസ്യ ആകാശവാണി കാര്യക്രമസ്യ ഏതത് പഞ്ചത്രിംശോത്തരൈകശതതമം സംസ്കരണം ഭവിഷ്യതി. ആകാശവാണ്യാഃ ദൂരദർശനസ്യ ച സർവാഭിഃ വാഹിനീഭിഃ അസ്യ കാര്യക്രമസ്യ പ്രസാരണം ഭവിഷ്യതി. അയം ഹി കാര്യക്രമഃ ആകാശവാണി വാർത്താവിഭാഗസ്യാന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അപി ച ന്യൂസ് ഓൺ AIR ഇതി ചല ദൂരഭാഷീയ തന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി.

0: ആകാശവാണി ദൂരദർശന വാർത്ത പ്രധാനമന്ത്രി കാര്യാലയ സൂചനാ പ്രസാരണ കാര്യാലയാനാം യൂട്യൂബ് വാഹിനീഭിഃ അപി അസ്യ കാര്യക്രമസ്യ സാക്ഷാത് പ്രസാരണം ഭവിഷ്യതി. ഹിന്ദിഭാഷായാം പ്രസാരണസ്യ പശ്ചാത് അസ്യ പ്രസാരണം ആകാശവാണ്യാ ക്ഷേത്രീയ ഭാഷാസു അപി ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ സെഷേൽസ് ദേശസ്യ രാഷ്ട്രപതിന പാട്രിക് ഹർമിനി ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ ദ്വൈപാക്ഷിക സഹയോഗസ്യ പൂർണവ്യാപ്തേഹ സമീക്ഷാം കരിഷ്യതഃ തഥാ ച പരസ്പരസ്യ ക്ഷേത്രീയാന്താരാഷ്ട്രീയ വിഷയേഷു മതാനാം ആദാനപ്രദാനം കരിഷ്യതഃ. അദ്യ പ്രധാനമന്ത്രി ശ്രീമോദി സെഷേൽസ് ദേശസ്യ രാഷ്ട്രീയ സഭാം സംബോധയിഷ്യതി. ഭാരതീയ പ്രവാസി സദസ്യൈഃ സഹ സംവാദമപി വിധാസ്യതി. പശ്ചാത് പ്രധാനമന്ത്രി റോഷ് കാമൻ ഇത്യത്ര രാഷ്ട്രീയ ദിവസ സമാരോഹേ ഭാഗം ഭജിഷ്യതി. മന്ത്രാലയേന ഉക്തം യത് ഭാരതീയ രക്ഷാബലാനാം ഏകേന ദലേന സഹ ഭാരതീയ നൌസേനായാഃ ദ്വാഭ്യാം നൌകാഭ്യാം സഹ ശ്രീമോദീ ഉത്സവേ ഭാഗം ഗ്രഹീഷ്യതി. പ്രധാനമന്ത്രി ശ്രീമോദി ഹ്യഃ സെഷേൽസ് ദേശസ്യ ത്രിദിവസീയ യാത്രായാം വിക്ടോറിയ നഗരം സംപ്രാപ്തവാൻ. വിമാനസ്ഥാനകെ സെഷേൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹർമിനി ഇത്യനേന തസ്യ ഭവ്യം സ്വാഗതം വിഹിതം. കേന്ദ്രീയ വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ ഗോയല ഭാരതീയ സംവായ വിശേഷാൻ ഭാരത് യുകെ വ്യാപക ആർത്ഥിക വ്യാപാര സന്ധേഹ CETA ഇത്യസ്യാന്തർഗതം ഉദയോന്മുഖാവസരാൻ സുസ്ഥിര വ്യാപാര വൃദ്ധൌ പരിവർത്തയിത്തും യുകെ ദേശസ്യ സമകക്ഷൈഃ സഹ സമ്പർക്കം സുദൃഢം കർത്തും പ്രാർത്ഥയത്. ലണ്ടൻ നഗരെ ഭാരത് യുകെ പ്രഗതി വ്യാപാരപൂർണ സമ്മേളനെ സഹഭാഗിനാം നേതൃത്വാവധൌ മന്ത്രിണാ ഇദമുക്തം. ദില്ല്യാഃ മുഖ്യമന്ത്രി രേഖാ ഗുപ്താവര്യ സാവധാനം കൃതവതി യത് യാനി കോച്ചിംഗ് ഇതി പ്രശിക്ഷണ കേന്ദ്രാണി അനിവാര്യ സുരക്ഷാ മാനദണ്ഡാനാം പാലനം ന കരിഷ്യന്തി താനി ദില്ല്യാം കാര്യം കർത്തും നാനുമന്യന്തെ. ഏകസ്മിൻ വീഡിയോ സന്ദേശ ശ്രീമതി ഗുപ്ത അവദത് യത് ദില്ലി സർവകാരഃ ശീഘ്രമേവ കഠോരം നിരീക്ഷണം ബൃഹത്തരം ഉത്തരദായിത്വം ഛാത്രാണാം സുരക്ഷാം ച സുനിശ്ചേതും ദൃഢം വിനിയാമക വിധിം പ്രാവർത്തയിഷ്യതി. ഭാരത ഋതു വിഭാഗേന അദ്യ അസം മേഘാലയ ഉപഹിമാലയ പശ്ചിമബംഗാൾ സിക്കിം പ്രദേശേഷു അത്യധിക വൃഷ്ട്യൈ രക്തവർണീയ സഞ്ചേതന പ്രസാരിത അസ്തി. ബിഹാര ഛത്തീസ്ഗഡ് കർണാടക കൊങ്കൺ ഗോവ ഒഡീഷ തമിഴ്നാടു പുതുച്ചേരി കരൈക്കൽ തെലങ്കാന വിദർഭ ലക്ഷദ്വീപ് അണ്ടമാൻ നിക്കോബാർ ദ്വീപേഷു അപി ആഗാമി ദിനദ്വയോ കൃതെ വിഭാഗേന സഞ്ചേതന പ്രസാരിത അസ്തി. ഋതുവിഭാഗേന ഖ്യാപിതം യത് സ്വഹ ദില്ലി ഹരിയാണ ചണ്ഡീഗഢ് ഉത്തർപ്രദേശ് ഇത്യേതേഷു പ്രദേശേഷു ഊഷ്ണതരംഗസ്യ സ്ഥിതിം ഭവിഷ്യതി. ഫിഫ വിശ്വകപ്പ് ക്രീഡായാം ഇംഗ്ലണ്ട് ദേശേന അദ്യ പ്രാതഃ അമേരിക്ക ദേശസ്യ ന്യൂജേഴ്സി ക്രീഡാംഗണെ സ്വസ്യ ഗ്രൂപ്പ് എൽ ക്രീഡായാം പനാമദേശം 2-0 ഇത്യങ്കൈഃ പരാജിതം. പ്രിയാഃ ശ്രോതാരഃ സംസ്കൃത ജഗതാ സംബദ്ധൈഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നേ സാർധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ ശ്രോതും പ്രഭവന്തി ഇതി വാർത്താഃ.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കർഷകർക്കുള്ള അറിയിപ്പുകളും വാർത്തകളുമായി ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുക്കളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു.

0: രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് വിളിക്കുക. ഫോൺ നമ്പർ 9747853 0487 269 9807 റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ജൂലൈ മാസം 15-ാം തീയതിക്ക് മുൻപായി അതാത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും സ്വാഭാവിക മരണം സംഭവിച്ചാൽ 1,00,000 രൂപയുടെയും അപകടമരണം സംഭവിച്ചാൽ 5,00,000 വരെ രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപേക്ഷ ഫോം ലഭിക്കാത്തവർ അതാത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-2301231. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലിത്തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, പിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ, അതായത് അയനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുമുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി, അതായത് അയണി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995151543 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷികാടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137-8197-9907-9020-0605-07. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഫസായ പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആന്റ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2445749 2445749. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1914 June 28 ഓസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് സാരാജെവോയിൽ വെച്ച് വധിക്കപ്പെട്ടത്. ഈ കൊലപാതകത്തെ തുടർന്ന് 1914 July 28 ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1919 June 28 ഒന്നാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ച വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത്. ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന വൻ ശക്തികളുടെ നേതാക്കൾ വുഡ്രോ വിൽസൺ, ഡേവിഡ് ലോയ്ഡ് ജോർജ്, ജോർജ് ക്ലെമൻസോ, വിക്ടോറിയോ ഒട്ടോൺ ഒർലാൻഡോ എന്നിവരായിരുന്നു ഇതിലെ പങ്കാളികൾ. പരാജിതരായ ജർമ്മനിയെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക, ഭാവിയിൽ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നിവയായിരുന്നു ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ. ഈ ഉടമ്പടി ജർമ്മനിയിൽ കടുത്ത സാമ്പത്തിക തകർച്ചയ്ക്കും ജനങ്ങൾക്കിടയിൽ വൻ അപമാന ഭാരത്തിനും കാരണമായി. ഈ ജനരോഷം മുതലെടുത്താണ് പിന്നീട് അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും ജർമ്മനിയിൽ അധികാരത്തിൽ വന്നതും അത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചതും. 1969 June 28 ആരംഭിച്ച സ്റ്റോൺ വാൾ ലഹളകൾ ലോകമെമ്പാടുമുള്ള LGBTQ+ അവകാശ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ്. അക്കാലത്ത് സ്വവർഗാനുരാഗം നിയമവിരുദ്ധമായതിനാൽ പോലീസ് സ്റ്റോൺ വാൾ ഇന്നിൽ പതിവായി റെയ്ഡ് നടത്തുകയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. June 28 റെയ്ഡിനെതിരെ അവിടുത്തെ ഉപഭോക്താക്കളും പ്രദേശവാസികളും ശക്തമായി പ്രതികരിച്ചു. 6 ദിവസത്തോളം നീണ്ടുനിന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും ഇത് കാരണമായി. സ്റ്റോൺ വാൾ ലഹളകളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും ജൂൺ മാസം അന്താരാഷ്ട്ര പ്രൈഡ് മാസമായി ആചരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ സ്വാധീനം ചെലുത്തിയ പ്രശസ്തനായ സ്വിസ് ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ ജാക്വസ് റൂസോ 1712 June 28 ജനിച്ചത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളാലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ വചനം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി മാറി. അദ്ദേഹത്തിന്റെ ആശയങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് പിന്നീട് 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ആവേശം പകർന്നു നൽകിയത്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള കരാറുകളെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രാഷ്ട്രമീമാംസാ ഗ്രന്ഥമാണ് ദി സോഷ്യൽ കോൺട്രാക്ട്. ഗ്രാമീണ ബാങ്കിങ്ങിന്റെയും മൈക്രോ ഫിനാൻസിന്റെയും പിതാവായി അറിയപ്പെടുന്ന ബംഗ്ലാദേശി സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനുസ് ജനിച്ചത് 1940 June 28 പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 1976 അദ്ദേഹം ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ മുൻനിർത്തി 2006 മുഹമ്മദ് യൂനുസിനും അദ്ദേഹം സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്കിനും സംയുക്തമായി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറിയെയും ജനകീയ പ്രക്ഷോഭങ്ങളെയും തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ചപ്പോൾ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായി ചുമതലയേറ്റു. അമേരിക്കയുടെ 4th പ്രസിഡന്റും ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളുമായ ജെയിംസ് മാഡിസൺ 1836 June 28 അന്തരിച്ചത്. US ഭരണഘടനയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതിനാൽ അദ്ദേഹം ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭരണഘടനയെ ജനപ്രിയമാക്കുന്നതിനായി അലക്സാണ്ടർ ഹാമിൽട്ടൺ, ജോൺ ജെ എന്നിവർക്കൊപ്പം ചേർന്ന് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ക്യാൻസർ രോഗികൾക്ക് പ്രത്യാശയുടെ പ്രതീകമായി മാറിയ പ്രശസ്ത കനേഡിയൻ അത്ലറ്റ് ടെറി ഫോക്സ് 1981 June 28 അന്തരിച്ചത്. 19 വയസ്സിൽ അസ്ഥിയിലെ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു. കൃത്രിമ കാൽ ഘടിപ്പിച്ച അദ്ദേഹം ക്യാൻസർ ഗവേഷണത്തിന് ഫണ്ട് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1980 കാനഡയ്ക്ക് കുറുകെ മാരത്തൺ ഓഫ് ഹോപ്പ് എന്ന പേരിൽ ഓട്ടം ആരംഭിച്ചു. കടുത്ത വേദന അവഗണിച്ച് 143 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം 5373 കിലോമീറ്റർ ദൂരം ഓടിത്തീർത്തു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ലോകമെമ്പാടും ടെറി ഫോക്സ് റൺ എന്ന പേരിൽ ക്യാൻസർ ഫണ്ട് ശേഖരണ ഓട്ടം നടത്തപ്പെടുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിനറി ഇൻഫെക്ഷൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഡോക്ടർ പ്രീമ EP സംസാരിക്കുന്നു.
8: മൂത്രാണുബാധ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ്. സാധാരണയായി ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നതുമൂലം ഉണ്ടാകുന്ന രോഗമാണിതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ശുചിത്വക്കുറവ് കൊണ്ടും രോഗം വരാം. പ്രതിരോധശേഷി കുറയുകയോ മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം പൂർണമായും ഒഴിവാകാതെ കിടക്കുകയോ ചെയ്യുമ്പോഴാണ് സാധാരണ മൂത്രാണുബാധ ഉണ്ടാകുന്നത്. മൂത്രാശയ അണുബാധയെ രണ്ടായി തരംതിരിക്കാം. അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും. മൂത്രനാളിയിലും മൂത്രസഞ്ചിയിലും ഒതുങ്ങി നിൽക്കുമ്പോൾ അത് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും മൂത്രവാഹിനി വഴി വൃക്കയിലേക്ക് ബാധിക്കുമ്പോൾ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും പറയപ്പെടും. സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. അതായത് മൂത്രസഞ്ചിയെയും പുറത്തേക്കുള്ള മൂത്രനാളിയെയും ബാധിക്കുന്ന അണുബാധ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, പ്രത്യേകിച്ച് മൂത്രനാളിയിൽ. ഇവ പുറത്തു പോകുന്നത് നമ്മൾ നന്നായി മൂത്രമൊഴിക്കുമ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായി വെള്ളം കുടിക്കുകയും നന്നായി മൂത്രമൊഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ മൂത്രാണുബാധ തടയുവാൻ സാധിക്കും. എന്നാൽ വെള്ളം കുടിക്കുന്നത് കുറയുകയും ആവശ്യമുള്ള സമയത്ത് മൂത്രമൊഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ പെരുകി അവയൊക്കെ തന്നെ അണുബാധയുണ്ടാക്കുകയും ചെയ്യുന്നു. അണുബാധ ഉണ്ടോ എന്നറിയാൻ മൂത്രപരിശോധന അത്യാവശ്യമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും മൂത്രം അധിക സമയം കെട്ടി നിൽക്കാതെ കൃത്യസമയങ്ങളിൽ ഒഴിച്ചു കളയുകയും ചെയ്താൽ അണുവർദ്ധന വളരെയേറെ കുറയ്ക്കാം. വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയായി കഴുകുക. കഴിവതും മുന്നിൽ നിന്നും പിറകോട്ട് കഴുകി ശീലിക്കുക. ഗർഭിണികളിൽ 2-8% വരെ ഇത് കാണാറുണ്ട്. മൂത്രാശയത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ സമ്മർദ്ദം കൂടുന്നതിനാലും ബാക്ടീരിയ കൂടിയിരിക്കുന്നതിനാലും മൂത്രാണുബാധ കൂടുതലായി കാണപ്പെടുന്നു. അതിനാൽ ഗർഭിണികൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. ലൈംഗിക ബന്ധത്തിനു ശേഷം മൂത്രം ഒഴിക്കുക. കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുകയും നിത്യം മാറ്റുകയും ചെയ്യുക. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക. ഇത് മൂത്രത്തിലെ പഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ്. നിസ്സാരമെങ്കിലും ഇവയെല്ലാം ശരിയായ രീതിയിൽ പാലിച്ചാൽ ഒരു പരിധിവരെ അണുബാധയെ ചെറുത്തു നിൽക്കാം.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിനറി ഇൻഫെക്ഷൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീമ EP.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജൂനിയർ സൂപ്പർവൈസർ ഹവിൽദാർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 ഒഴിവുണ്ട്. ബംഗളൂരുവിലാണ് ഒഴിവ്. സായുധ സേനകളിൽ നിന്ന് വിരമിച്ചവർക്കാണ് അവസരം. ജൂനിയർ സൂപ്പർവൈസർ ഒഴിവ് 1. യോഗ്യത SSLC. സായുധ സേനകളിൽ JCO റാങ്കിൽ 15 വർഷത്തെ സേവനവും. പ്രായം 43 വയസ്സ് കവിയരുത്. ഹവിൽദാർ ഒഴിവ് 13. യോഗ്യത SSLC. സായുധ സേനകളിൽ 15 വർഷത്തെ സേവനവും. പ്രായം 43 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മുഖേന അയക്കണം. വിലാസം: മാനേജർ HR CSG, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. അപേക്ഷാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് JR.Supervisor Security Havildar (Security) എന്ന് രേഖപ്പെടുത്തണം. വിലാസം ഒരിക്കൽ കൂടി: മാനേജർ HR/CSG, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. അപേക്ഷാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് JR.Supervisor Security

0: സെക്യൂരിറ്റി ഹവിൽദാർ സെക്യൂരിറ്റി എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 1. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ന്യൂഡൽഹിയിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽപ്പെടുന്ന തസ്തികകളിലായി 179 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും റിസർച്ച് ഓഫീസർ യുനാനി പതോളജി ഫിസിയോളജി 19, അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഫാർമക്കോളജി ബോട്ടണി 3, സ്റ്റാഫ് നേഴ്സ് 7, അക്കൌണ്ട്സ് ഓഫീസർ 1, റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രി ബോട്ടണി 5, ഇൻവെസ്റ്റിഗേറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് 3, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് 12, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 3, പ്രൂഫ് റീഡർ 1, ഹിന്ദി അസിസ്റ്റന്റ് 2, ഫാർമസിസ്റ്റ് 6, സോഷ്യൽ വർക്കർ 2, റേഡിയോഗ്രാഫർ 1, കോമ്പൗണ്ടർ 3, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3-7, UD ക്ലർക്ക് 31, ലോവർ ഡിവിഷൻ ക്ലർക്ക് 26, സ്റ്റാഫ് കാർ ഡ്രൈവർ 4, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 43. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 1 മുതൽ അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccrum.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccrum.res.in. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സീനിയർ ഫീൽഡ് ഓഫീസർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ഗേറ്റ് പരീക്ഷ എഴുതിയവർക്കാണ് അവസരം. വിഷയങ്ങളും ഒഴിവും കമ്പ്യൂട്ടർ സയൻസ് IT 10, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ 10, ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ സയൻസ് ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യലൈസേഷനോടെയുള്ളത് 3, മാത്തമെറ്റിക്സ് 1, സിവിൽ എഞ്ചിനീയറിംഗ് 1. യോഗ്യത എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം. ഗേറ്റ് പരീക്ഷയിൽ 2024, 2025, 2026 ബന്ധപ്പെട്ട വിഷയത്തിൽ 50% കൂടുതൽ സ്കോർ നേടിയിരിക്കണം. പ്രായം 35 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ സഹിതം സാധാരണ തപാലിൽ അപേക്ഷിക്കണം. വിലാസം പോസ്റ്റ് ബാഗ് നമ്പർ 001 ലോധി റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹി 11003. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 12. വിലാസം ഒരിക്കൽ കൂടി പോസ്റ്റ് ബാഗ് നമ്പർ 001 ലോധി റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹി 11003.
1: തൊഴിൽ ദർശനം.

പ്രിയ ശ്രോതാക്കളെ, പ്രശസ്ത ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ലോഹിതദാസിന്റെ 17-ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. മനുഷ്യജീവിതത്തിൽ നേരിടുന്ന നിരവധി സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ തന്റെ കഥകളിലൂടെയും അവയുടെ ആവിഷ്കാരങ്ങളിലൂടെയും പ്രേക്ഷകരിലെത്തിച്ച് നവ്യമായ ചലച്ചിത്രാനുഭവങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ അദ്ദേഹത്തിന് ഈ സ്മൃതിദിനത്തിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു.

ലോഹിതദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അദ്ദേഹം തന്നെ വരികൾ എഴുതിയ ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് വിജയ് യേശുദാസ് ഷേദ. ചിത്രം നിവേദ്യം.

0: സ്പോൺസേഡ് പരിപാടി. ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടമിനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക്

0: സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ഏർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9-ാമത് ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore
0: individuals. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8-ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും 3-ാം അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യമന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
3: എ കെ ലോഹിതദാസ് മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസ്. 1955 May 10 തൃശൂർ ജില്ലയിലെ മച്ചാടാണ് അദ്ദേഹം ജനിച്ചത്. ചാലക്കുടി ഗവൺമെന്റ് കോളേജിൽ നിന്നും ബിരുദവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും പൂർത്തിയാക്കി. ചെറുകഥകൾ എഴുതിക്കൊണ്ടായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്ക്

0: അദ്ദേഹം പ്രവേശിക്കുന്നത്. ആദ്യകാലത്ത് നാടകരചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിന്റെ സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന ആദ്യ നാടകത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. അവസാനം വന്ന അതിഥി, സ്വപ്നം വിതച്ചവൻ എന്നിവ മറ്റ് ശ്രദ്ധേയ നാടകങ്ങളാണ്. 1987 സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ലോഹിതദാസ് മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 35 തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതിനുശേഷം 1997 ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു. തിരക്കഥയ്ക്കും സംവിധാനത്തിനും പുറമെ അദ്ദേഹം ഗാനരചന, അഭിനയം എന്നീ മേഖലകളിലും തന്റെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആധാരം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഉദയനാണ് താരം, ചകോരം, വളയം തുടങ്ങിയ ചില ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിവേദ്യം, ചക്കരമുത്ത്, ചക്രം, കസ്തൂരിമാൻ, സൂത്രധാരൻ, ജോക്കർ, അരയന്നങ്ങളുടെ വീട്, കന്മദം, ഓർമ്മച്ചെപ്പ്, കാരുണ്യം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, തൂവൽ കൊട്ടാരം, സല്ലാപം, ഉദ്യാനപാലകൻ, പാഥേയം, ചകോരം, വാത്സല്യം, കമലദളം, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ അദ്ദേഹം നിവേദ്യം, കസ്തൂരിമാൻ, ജോക്കർ എന്നീ ചിത്രങ്ങൾക്ക് ഗാനരചനയും നിർവഹിച്ചു. മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രങ്ങളിലൂടെ, ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ 2 ദശകത്തിലേറെക്കാലം മലയാള ചലച്ചിത്രവേദിയെ ധന്യമാക്കിയ ലോഹിതദാസ് 2009 ജൂൺ 28 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എ കെ ലോഹിതദാസിന്റെ ശബ്ദം.
1: പൊതുവെ സിനിമയിൽ എഴുത്തുകാർക്ക് അന്നും ഇന്നും അല്പം ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്, സിബി മലയിലുമായിട്ട് തിലകനാണ് എന്നെ ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നത്. ഒരിക്കലൊരു സന്ധ്യയിൽ സിബി മലയിൽ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരികയും ഒന്ന് കൂടെ ചെല്ലണം ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഒരു പുതിയ രചനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, മറ്റ് 1-2 ആളുകൂടി ചേർന്ന് എഴുതി വെച്ച ഒരു തിരക്കഥ ഒന്ന് നോക്കിയിട്ട് അതിനെന്താണ് തകരാറ് എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് പോയത്. ഈ തിരക്കഥ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിലല്പം സ്ഥൂലത എനിക്ക് അനുഭവപ്പെട്ടു. കഥയുടെ ഏകാഗ്രത കുറയുന്നു, ഒരു ശില്പഭദ്രതയ്ക്ക് കോട്ടമുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി. സിബി പറഞ്ഞു അതങ്ങനെ ഒരു സാധാരണ ഒരു സിനിമയ്ക്ക് ഉദ്ദേശമല്ല ഇപ്പോൾ ഉള്ളത്, അല്പം വ്യത്യസ്തമുള്ളൊരു സിനിമയാണ് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ എടുക്കേണ്ടത്, ഒരു കഥ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം തരികയാണെങ്കിൽ ഞാൻ ഒരു പുതിയ കഥയിൽ കൂടെ ആലോചിക്കാം എന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ ഒരു ഹോട്ടൽ മുറിയിലിരിക്കുന്നു. 2-ാമത്തെ ദിവസം ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഊണഴിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് കണ്ടുമുട്ടി. ഞങ്ങൾ സംസാരിച്ച് തന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു അധ്യാപകനെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവാണ്. എന്താണ് അസുഖമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നല്ല സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ എന്നെ പഠിപ്പിക്കുന്ന ആൾ തന്നെ ഈ തലയ്ക്ക് സുഖമില്ലായ്മ ഉണ്ടോ? അത് പറഞ്ഞില്ല, അത് ഈ മക്കളൊക്കെ കൂടി ഉണ്ടാക്കി കൊടുത്തൊരു അസുഖം തന്നെ, അല്ലാണ്ട് അങ്ങനെയൊക്കെ അസുഖം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോവുകയും ചെയ്തു. ഞാൻ അടുത്തൊരു ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാൻ ചിന്തിച്ചു മക്കളെല്ലാം കൂടി തല ഒരാളുടെ തലയ്ക്ക് അസുഖം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നിന്നാണ് എനിക്ക് തനിയാവർത്തനം എന്ന വിഷയം സ്പാർക്ക് ആവുന്നത്.
0: കാലം സാക്ഷിയിൽ നിങ്ങൾ കേട്ടത് എ കെ ലോഹിതദാസിന്റെ ശബ്ദം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടതും കേട്ടതും
3: വയസ്സന്മാരുടെ വാർഷിക യോഗം ഇന്നലെ ആയിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു?
4: ആ പ്രയോഗം പിൻവലിക്കണം. മുതിർന്ന പൗരന്മാരുടെ യോഗം, അതാണ് ശരിയായ പ്രയോഗം. സീനിയർ സിറ്റിസൺസ് മീറ്റിംഗ് എന്നും ആവാം.
3: അയ്യടാ, കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയോ? ഞാനറിഞ്ഞില്ലല്ലോ. ഈ നരച്ച താടിയും മുടിയും ഇനി എന്ത് ചെയ്യും?
4: മുടിയൊക്കെ ഇനി ഡൈ ചെയ്തേ യോഗത്തിന് വരാവൂ. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു.
3: അതൊരു ചരിത്രപരമായ തീരുമാനമാണല്ലോ. അപ്പോ ഈ കാലാവസ്ഥാ വ്യതിയാനം എങ്ങാനും സംഭവിച്ചാ എന്ത് ചെയ്യും? ഒക്കെ ഒലിച്ചു പോവില്ലേ?
4: അങ്ങനെയൊന്നും പോകത്തില്ലടി.

0: ചേട്ടാ.
1: ഓ, എന്ത് സുഖമുള്ള വിളി! ആ വിളി നമ്മുടെ വിവാഹ ദിവസം കേട്ടതാ, പിന്നെ കേട്ടിട്ടേയില്ല.
0: ഇനിയും അങ്ങനെ തന്നെ വിളിക്കും, എന്നെ വിമാനത്തിൽ കൊണ്ടുപോയ. അതുപോട്ടെ, ആവേശത്തോടെ ഇതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ഷീണം വന്നു കാണുമല്ലോ.
1: ശരിയടി, നല്ല ക്ഷീണം വന്നു, വിശപ്പും കയറി. പിന്നെ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. പൊറോട്ടയും പത്തിരിയും അപ്പവും കോഴിക്കറിയും ഒക്കെ കഴിച്ചു. പൊറോട്ട കഴിക്കാൻ ഗ്രേവി കൂടുതൽ ചോദിച്ചു, അതവർക്ക് ഇഷ്ടമായില്ല, തർക്കിച്ച് വഴക്കായി.
0: ഓ, അത് ശരി. അപ്പോ അവർ നിങ്ങളെ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തു കാണുമല്ലോ.
1: ഏയ്, ഞങ്ങള് കൈവച്ചേനെ, നല്ല പ്രായത്തിലായിരുന്നെങ്കിൽ. ഇപ്പൊ സ്റ്റാമിനയൊക്കെ പോയില്ലേടി, കൊഞ്ച് ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, അത്ര തന്നെ.
0: അല്ലേലും നിങ്ങൾക്കിത്തിരി മൂപ്പ് കൂടുതലാ. ബാക്കില്ലാതെ ശരീരത്തിന് വല്ല തട്ടും കിട്ടിയെങ്കിൽ അത് പറ. കൊട്ടൻ ചുക്കാതി തൈലം തേച്ച് ആവി പിടിപ്പിക്കാനാ.
1: അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലടി. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ മീറ്റിംഗിന് വന്നവരോട് പോയി ചോദിക്കും.
0: ആ, ഞാൻ ബാലചന്ദ്രൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ, സത്യം അറിയാലോ.
2: ഹലോ, തങ്കപ്പനല്ലേ?
1: ആ, അതെ.
2: ആ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ.
1: എന്താ സാറേ?
2: നിങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയിരുന്നല്ലോ.
1: ആ,
2: അവിടെ എന്താ നടന്നത്?
1: സാറേ, മുതിർന്ന പൗരന്മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഞങ്ങൾ കുറച്ചുപേരൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. പൊറോട്ട കഴിക്കാൻ കുറച്ച് കൂടുതൽ ഗ്രേവി ചോദിച്ചു, അതവർക്ക് ഇഷ്ടമായില്ല. തർക്കം നടന്നു, അത്രയേ ഉണ്ടായിട്ടുള്ളൂ സാറേ.
2: ഗ്രേവി അവകാശമാണെന്ന് നിങ്ങളും, അത് ഉപഭോക്താവിന്റെ അവകാശമല്ലെന്ന് ഹോട്ടലുകാരും വാദിച്ചു. ഇതല്ലേ നടന്നത്?
1: അതെ സാറേ, മോശമായി ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല.
2: നിങ്ങള് മസിൽ പവറൊന്നും കാണിച്ചില്ലല്ലോ.
1: മസിൽ ഉണ്ടായിട്ട് വേണ്ടേ സാറേ പവർ കാണിക്കാൻ?
2: ഹോട്ടലുകാര് പരാതിയൊന്നും നൽകിയിട്ടില്ല, പക്ഷെ അവരെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്?
2: അതായത്, ഗ്രേവി ഉപഭോക്താവിന്റെ അവകാശമല്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഒരു വിധിയുണ്ട്. കോടതി വിധി നമ്മൾ അനുസരിക്കുക. ഹോട്ടലുകാർ ഗ്രേവി സൗജന്യമായി തരികയാണെങ്കിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വഴക്കിനൊന്നും പോകരുത്. ഇതൊക്കെ കൂടെ വന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ തങ്കപ്പൻ ചേട്ടാ.
1: കേട്ടോ സാറേ, ഗ്രേവി അവകാശമല്ല, ചോദിക്കില്ല, പറയില്ല, കട്ടായം. പിന്നെ എന്തിനാ സാറേ കേറിവാ മക്കളെ എന്ന് ഹോട്ടലിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്?
3: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്, രചന ജെ ഷംസുദ്ദീൻ.
4: നമുക്ക് ചുറ്റും പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് ഇന്ന് പ്രവേശന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതാണ്. മുട്ടട ISRD ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ് വിത്ത് പിത്തോൺ വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാം. നാളെ മുതലാണ് ഇന്റേൺഷിപ്പ് തുടങ്ങുന്നത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471255062. മറ്റൊരു നമ്പർ കൂടി 8547005087. SSLC, THSLC സേ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. VHSE ആദ്യഘട്ടത്തിന്റെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. July 2 വൈകിട്ട് 4 പ്രവേശനം. ആക്കുളം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് വൺ കൊമേഴ്സ് വിഭാഗത്തിൽ സീറ്റൊഴിവ്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 30 ഉച്ചയ്ക്ക് 1 മുൻപായി അപേക്ഷിക്കണം. വ്യാവസായിക പരിശീലന വകുപ്പിൽ കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. June 30 വൈകുന്നേരം 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471241 7970730940

5536 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും സംഘവും പാടിയ ഗാനം ആദ്യം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: കന്മദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവട്ടം സമാപിക്കുകയാണ്. പുലർവട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം നരേഷ് മാഗോ. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ടോക്സ് വിത്ത് പ്രസിഡന്റ് ഓഫ് സെഷെൽസ് പാട്രിക് ഹെർമിനി ടുഡേ ടു ഓൾസോ അഡ്രസ് സെഷെൽസ് നാഷണൽ അസംബ്ലി ആൻഡ് ഇന്ററാക്ട് വിത്ത് മെമ്പേഴ്സ് ഓഫ് ഇന്ത്യൻ ഡയാസ്പര. Prime Minister to share his thoughts in Mann Ki Baat program on Akashvani at 11 this morning. Ministry of External Affairs asks Indian citizens not to undertake Kailash Mansarovar Yatra without all required travel documents. US military strikes multiple targets in Iran for second day at the direction of President Donald Trump. Death toll in Venezuela's earthquakes rises to 1,430 as rescuers continue search for survivors. And India's Kidambi Srikanth enters final of men's singles event at US Open Badminton in California. Prime Minister Narendra Modi will hold talks with President of Seychelles, Patrick Hermini, today. Both leaders will review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. A report.
1: Today, Prime Minister Modi is scheduled to address the National Assembly of Seychelles and interact with members of Indian diaspora. Later, Prime Minister Modi will participate in the National Day celebration at Roche Kemen. The ministry said that a contingent of the Indian Defence Forces,

0: Meteorological Department, IMD, has issued a red color warning for very heavy rainfall with isolated extremely heavy rainfall over Assam, Meghalaya, Sub-Himalayan West Bengal and Sikkim today. The IMD said conditions are favorable for further advance of southwest monsoon into some more parts of Gujarat, Madhya Pradesh, Chhattisgarh, Jharkhand, Bihar and some parts of Uttar Pradesh and Uttarakhand during the next 2 to 3 days. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Naresh. News about Prime Minister Narendra Modi's Seychelles visit figure prominently on the front pages of newspapers this morning. The Times of India carries a picture of PM Modi feeding a 194-year-old giant tortoise, Jonathan, considered the world's oldest living land animal, during his visit to the National Botanical Garden there. The Ram Temple Trust has confirmed that its General Secretary Champat Rai and member Anil Mishra have tendered their resignations amid allegations of irregularities in donations, reports Hindustan Times. Iran-US trade, fresh attacks in worst escalation post-deal, writes the Financial Express, adding that each side says the other is violating the interim ceasefire. Under the headline, How Schools Breach Children's Data Privacy, the Economic Times reports that photos and videos of school children are posted on school websites and social media feeds without parental consent, potentially violating DPDP Act, exposing kids to online abuse and risks. In its editorial, captioned Plutocracy Gone Crazy, the Statesman writes that artificial intelligence has already taken away entry-level accounting, customer service, reporting and administrative support jobs. Significantly, in the first 10 months of 2025, AI was responsible for 11 lakh layoffs in the US tech sector. The paper adds that Anthropic, the present leader in AI technology, has called for stricter regulation of AI, warning of joblessness and even creation of bioweapons should AI remain unregulated, concluding that we can only ignore these warnings at our peril. And finally, arm in arm, Indians in US savor taste of home, retailers push diaspora demand with WhatsApp alerts and neighborhood vans as mango exports from India seen rising 30% this season, notes the Economic Times. And with that, it's back to you, Naresh.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with President of Seychelles, Patrick Hermini, today, to also address Seychelles National Assembly and interact with members of Indian diaspora. Prime Minister to share his thoughts in Mann Ki Baat program on Akashvani at 11 this morning. Ministry of External Affairs asks Indian citizens not to undertake Kailash Mansarovar Yatra without all required travel documents. US military strikes multiple targets in Iran for second day at the direction of President Donald Trump. Death toll in Venezuela's earthquakes rises to 1,430 as rescuers continue search for survivors. And India's Kidambi Srikanth enters final of men's singles event at US Open Badminton in California. And with that, we end the morning news. Have a nice day.
2: നോവൽ സഞ്ചാരം.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ലഹള കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിച്ചാമണി അയ്യർ വേലുമ്മാനെ സമീപിച്ചത്. പാണ്ടിയിൽ നിന്ന് ചരക്കുമായി വന്ന് കോവിലകങ്ങളിലും പ്രഭുകുടുംബങ്ങളിലും നടന്നു വിറ്റ് ജൗളിക്കാരനായി വികസിച്ച ആളാണ് പിച്ചാമണി അയ്യർ. മഹാപരിശ്രമശാലി, കുറുക്കൻ്റെ ശൃംഗാരവും കുറിഞ്ഞിപ്പൂച്ചയുടെ വിനയവും കൂടിക്കലർന്ന ഒരു ഭാവമാണ് പിച്ചാമണി അയ്യരുടെ മുഖത്തിനെപ്പോഴും. ലഹള കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പണക്കാരനായി. ലഹളയെ തുടർന്നുണ്ടായ പോലീസ് നായാട്ട് കാലത്ത് പ്രമാണപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണ്ണാഭരണങ്ങളും സംഭാവന വാങ്ങിയ പണക്കിഴികളും പൂഴ്ത്തിവെക്കുന്നതിൽ സഹായിച്ചത് പിച്ചാമണി അയ്യരാണെന്നും പിന്നീട് അതെല്ലാം എന്നേക്കുമായി അദ്ദേഹത്തിൽ പൂണ്ടുപോയി എന്നും നാട്ടുകാർക്കിടയിൽ ഒരു സംഭാഷണമുണ്ട്. ശരിയാവാൻ ഇടയില്ല. അദ്ദേഹം പരിശ്രമശാലിയാണ്. ഇന്ന് അദ്ദേഹം വസ്തു മേൽച്ചാർത്തു വാങ്ങാനായിട്ടാണ് വേലുമാനെ സമീപിച്ചത്. കുറച്ചു നേരത്തെ സംഭാഷണം, പിന്നെ ചില കൈമുദ്രകൾ. അത് വേലുമാനുള്ള ദക്ഷിണയെപ്പറ്റിയാണ്. എല്ലാം ഉറച്ചു. അതിൻ്റെ ഫലമോ, 3 ഏക്കർ വരുന്ന ഒരു കുടിയിരുപ്പ് പറമ്പിൽ നിന്ന് അടുത്ത ദിവസം 7 പെൺമക്കളും 2 ആൺമക്കളും അവരുടെ അമ്മയുമടക്കം 10 പേര് കുടിയിറങ്ങി. 14 വയസ്സായ മൂത്തമകൻ ഉച്ചത്തിലലറി, ഈ മഴുത്തായ കൊണ്ട് ഞാനവൻ്റെ തലമണ്ട അടിച്ചു പൊളിക്കും. സാഹസം ചെയ്യല്ലേ കുഞ്ഞിരാമ, കൂടിയതിന്മേൽ കൂട്ടണ്ട. ആ അമ്മ മക്കളുടെ കൈയും പിടിച്ചിറങ്ങി. അക്കൊല്ലം വേലുമാൻ പഴനിക്കൊന്നു പോവുകയും ഒരു രുദ്രാക്ഷം വാങ്ങി സ്വർണത്തിൽ കെട്ടിച്ച് കണ്ഠത്തിലണിയുകയും ചെയ്തു. ഇത്രയൊക്കെ പരാക്രമങ്ങൾ നടത്തിയ വേലുമാനും നമ്പിടിക്കും മേൽച്ചാർത്ത് നിൽക്കുന്നുവെന്ന് കേട്ടാൽ നിശബ്ദമായി നോക്കിയിരിക്കാൻ കഴിയില്ല. നിയമം വന്നുവോ? നമ്പിടി ഇടയിൽ ചോദിച്ചു. ഇല്ല, അതിനു മുമ്പേ ആവുന്നതൊക്കെ ചെയ്തു വയ്ക്കണം. എന്ത്? ആ കിഴക്കേപ്പുറത്തെ ഭൂമിക്ക് ആളുണ്ട്. ആരാ? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആ സ്ത്രീയില്ലേ, ലക്ഷ്മിക്കുട്ടിയമ്മ. അവര് നോക്കാം. പക്ഷേ, വേലുമാൻ പതുക്കെ ഒരു ചിരി ചിരിച്ചു. ഏ, അതിലൊരു കഷ്ണം ഭൂമി. ഭൂമി എനിക്ക് തരണം. എന്റെ മരുമകൾ താമസിക്കുന്ന ആ ഭാഗം. ഖിലാഫത്തുകാരൻ രാമമാസ്റ്ററെ, പക്ഷെ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു, വെറുത്തു എന്നൊക്കെയല്ലേ വേലുവരെ പറഞ്ഞത്? എന്നാലും എന്റെ കുടുംബത്തിൽ പറഞ്ഞില്ലേ? വേലുമാൻ അല്പം ആക്കത്തിൽ നിന്നു. വാസ്തവത്തിൽ ആ കഷ്ണം ഭൂമിക്ക് വേണ്ടിയാണ് വേലുമാൻ ഈ വേലത്തരമൊക്കെ ചെയ്തത്. ഇത്ര കാലമായിട്ടും തനിക്ക് കീഴടങ്ങാത്ത ആ മരുമകളെയും അവളുടെ ഭർത്താവിനെയും ഒരു പാഠം പഠിപ്പിക്കാതെ മരിച്ചാൽ കണ്ണടയുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അതങ്ങനെ വേണമെന്ന് വെച്ചാലും ചെയ്യാം എന്ന് നമ്പിടി പറഞ്ഞപ്പോൾ വേലുമാന് വീർപ്പ് വീണു. നമ്പിടി ഒരു തീയാണെങ്കിൽ വേലുമാൻ ചുഴലിക്കാറ്റാണ്. അവരുടെ സമ്മേളനത്തിൽ പലതും കത്തും കരിയും. അന്ന് തിരിച്ചു പോരുമ്പോൾ മാസ്റ്ററുടെ പുരയ്ക്ക് നേരെ വേലുമാനൊന്നു നോക്കി. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, നിൽക്ക്.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
5: ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി സ്മൃതിമധുരം. നായികയ്ക്ക് സാന്ത്വനവും തണലുമാകുന്ന നായകൻ, ഇങ്ങനെ നിരവധി ചലച്ചിത്രങ്ങളുണ്ട്. അതിൽ നിന്ന് രണ്ട് ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. നായികയ്ക്ക് സാന്ത്വന സ്പർശം ചൊരിയുന്ന വാക്കുകളുമായി നായകൻ പാടുന്നു. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി നായകന് വേണ്ടി പാടിയത് യേശുദാസ്, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നായകന് വേണ്ടി പാടിയത് MG ശ്രീകുമാർ. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: നായികയ്ക്ക് സാന്ത്വനവും തണലുമാകുന്ന നായകൻ പാടുന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമൂകം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ.
2: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഗാനം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഒരു ഹമ്മിങ് കൂടിയുണ്ട്, അത് നമുക്കിന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഫുൾ സോങ് പാടി നോക്കാം.
3: ശരി സാർ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കഥ പറയട്ടെ. കഥയാണ് കേട്ടോ, അതായത് കഥയിൽ ചോദ്യമില്ല എന്നർത്ഥം. ആരും കാണാതെ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങളെയെല്ലാം കാക്ക പോറ്റി വളർത്തി. വളർന്നു കഴിഞ്ഞപ്പോൾ കുയിൽ വന്നു. സ്വന്തം കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങി. കുയിൽ കുഞ്ഞ് കാക്കയമ്മയ്ക്ക് സ്നേഹത്തോടെ ഒരു ഉമ്മ നൽകി യാത്ര പറഞ്ഞു. സൂത്രക്കാരിയായ കുയിൽ കള്ള കണ്ടുകൊണ്ട് കാക്കയെ നോക്കി. നിന്നെ ഞാൻ കബളിപ്പിച്ചല്ലോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. കാക്ക അത് കണ്ട് കുയിലിനോട് പറഞ്ഞു, നീ എന്ത് കരുതി എന്നെ കബളിപ്പിച്ചെന്നോ? ഒരിക്കലുമില്ല. നിന്റെ മുട്ടയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടയിരുന്നതും വിരിയിച്ചതും കുഞ്ഞുങ്ങളെ പോറ്റിയതും. നിന്റെ കുഞ്ഞാണിതെന്ന് അറിയാമായിരുന്നിട്ടും ഞാനിതിനെ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തി. നീയോ അതിനെ സൂത്രത്തിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നു.

നാണിച്ചു, തലതാഴ്ത്തി, പിന്നെ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പറന്നകന്നു. പലരും പലതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഹായഹസ്തം നീട്ടുന്നത്, വീഴുന്നവരെ താങ്ങുന്നത്. എന്നാൽ യാതൊരു നന്ദിയും പ്രകടിപ്പിക്കാതെ പലരും നടന്നകലുകയും പറന്നുയരുകയും ചെയ്യും, പിന്നെ തിരികെ വരികയേയില്ല.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കരിയിലെ കുളങ്ങരയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ. ഞാൻ ഓർമ്മിച്ചപ്പിലേക്ക് ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നു. ഓർമ്മ ഇതാ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്തുള്ള ശ്രീകൃഷ്ണ ഫോട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ധാരാളം സ്റ്റാഫുകളും ജോലികളുമുള്ള സ്റ്റുഡിയോയായിരുന്നു അത്. അവിടെയുള്ള ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിരുന്നു മണിസാർ. അദ്ദേഹം നല്ല ഫോട്ടോഗ്രാഫറും നാടക സംവിധായകനുമായിരുന്നു. ഒരു ദിവസം രാവിലെ മണിസാർ പതിവ് പോലെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇതാണ് സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ സാർ. മണിസാറിൻ്റെ ഒരു നാടകത്തിൻ്റെ ഗാനങ്ങളുടെ സംഗീതം ചെയ്യുവാനായി വന്നതായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ സംഗീത സംവിധായകനെ കണ്ടു. കണ്ണൂർ രാജൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹം സംഗീതം നൽകിയ ഒരു ഗാനം ഇന്ന് ഓർമ്മിച്ചപ്പിലൂടെ ആവശ്യപ്പെടുകയാണ്. പല്ലവി എന്ന ചിത്രത്തിലെ കിളിക്കൊത്ത കരളുള്ള എന്ന് തുടങ്ങുന്ന ഗാനം ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ, കരിയിലെ കുളങ്ങര. പരത്തുള്ളി രവീന്ദ്രൻ എഴുതിയ ഗാനമാണ് ഇത്. കണ്ണൂർ രാജൻ സംഗീതം നൽകി. മാധുരിയും സംഘവും പാടിയത്. ചിത്രം പല്ലവി.

നല്ലൊരു ഗാനം കേട്ടു അല്ലേ? ആ നല്ല ഗാനത്തിനൊപ്പം മറ്റൊരു നല്ല ഓർമ്മയും കൂടെ പങ്കുവയ്ക്കട്ടെ. ആലപ്പുഴയിലുള്ള ജയമണി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിൻ്റെയും രഞ്ജിനിയുടെയും ഗാനസല്ലാപത്തിൻ്റെയും എന്നു വേണ്ട ആകാശവാണിയിലെ എല്ലാ അംഗങ്ങളുടെയും പൂർവകാല സുഹൃത്താണ് ഞാൻ. എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. അതിനു മുമ്പ് ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന ഒരു കുടുംബത്തിൽ

ഞാൻ പോവുകയുണ്ടായി. അവിടെ ഒരു ഉമ്മയും ചെറുമകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ചെറുമോൻ കുടുകുടച്ചിരിക്കുന്നു. ആ ചിരിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് എനിക്കും തോന്നി. ചോദിച്ചപ്പോൾ ചെറുമോൻ കാര്യം പറഞ്ഞു. അവൻ ഗൾഫിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നാട്ടിലേക്ക് വാപ്പയുമായി വന്നതാണ്. ഇനി കാര്യം പറയാം. ഒരു ദിവസം അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. കേട്ട ഉടനെ ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, വാപ്പ വരട്ടെ വാങ്ങിച്ചു തരാം. ഉമ്മ വിചാരിച്ചു വല്ല സിനിമയ്ക്കും പോകാൻ കാശ് ചോദിക്കുകയാണെന്ന്. അതാണ് ആ കുഞ്ഞിൻ്റെ ചിരിയുടെ രഹസ്യം. ചിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്, മറിച്ചാണെങ്കിലോ? അതുകൊണ്ട് ഇക്കുറി എനിക്ക് വേണ്ടത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്ന ഗാനമാണ്. ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ, ജയമണി, ആലപ്പുഴ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാമല്ലോ. കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, MB ശ്രീനിവാസൻ ഈണം പകർന്ന്, S ജാനകി പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിൽ ഇനി അല്പം നീണ്ട ഒരു കത്താണ് കേട്ടോ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇത്തിത്താനത്ത് നിന്ന് സി രമണിയമ്മ. നല്ലൊരു ഓർമ്മയാണ് സി രമണിയമ്മ ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് 48 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ സമർപ്പിക്കുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 19 വർഷം ഈ ഇടവ മാസത്തിൽ തികഞ്ഞു. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച എല്ലാവരെയും ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ മകൻ അരുൺകുമാർ, അവന് 2 വയസ്സ്. അവനെയും എടുത്ത് ചേച്ചി താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. കല്ലറയിലുള്ള തുമ്പോടാണ് എൻ്റെ സ്ഥലം. അവനുമായി വീടിൻ്റെ ഇളം തിണ്ണയിലിരിക്കുമ്പോൾ കാക്ക കരയുന്ന ശബ്ദം. മുറ്റം കഴിഞ്ഞാൽ മുൻവശത്ത് ഇറക്കമാണ്. കുഞ്ഞിനെ തിണ്ണയിലിരുത്തി ഞാൻ എഴുന്നേറ്റ് പോയി നോക്കി. കാക്ക കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു കിളി കരയുന്ന ശബ്ദവും കേൾക്കാം. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അതാ, ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കൊടിമരത്തിന് താഴേക്ക് ഉരുളുന്നു. ഞാൻ അന്തിച്ച് നിന്ന് നോക്കുകയാണ്. കിളി വീണ്ടും എഴുന്നേറ്റ് കൊടിച്ചുവട്ടിലേക്ക് വരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം. അത് അമ്മ കിളിയായിരിക്കും. മകനോട് പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കണം, ഇറങ്ങരുത്. ഞാൻ താഴെ ഇറങ്ങി കൊടിമര ചുവട്ടിലേക്ക് നോക്കി. ഞാൻ ചെന്നപ്പോൾ അമ്മക്കിളി പറന്നു മരത്തിന് മുകളിലേക്ക് പോയി. മുഖത്ത് ചെറിയ ചുവപ്പും തൊപ്പി വച്ചതുപോലെ തലയുമുള്ള കിളി. നോക്കുമ്പോൾ 2 കിളിക്കുഞ്ഞുങ്ങൾ കൊടിച്ചുവട്ടിൽ കിടന്ന് വാ പൊളിക്കുന്നു. ഞാൻ ഉടനെ കൂട് കണ്ടു. കുരുമുളക് കൊടിയിലെ പറിച്ച് കിളിയെ സ്പർശിക്കാതെ എടുത്ത് കൂടിനുള്ളിൽ വെച്ചു. എന്നിൽ നിന്നും കുറേ ഉയരെയായിരുന്നു ആ കൂട്. അപ്പോൾ ഞാൻ കണ്ടു 2 കിളികൾ. അച്ഛനും അമ്മയുമായിരിക്കും. അപ്പോൾ ഞാൻ അറിഞ്ഞു ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. എൻ്റെ അമ്മയെ അപ്പോൾ ഞാൻ ഓർത്തു. ആ കിളിപ്പെണ്ണിൻ്റെ വേദന എനിക്ക് മനസ്സിലായി. ഈ അവസരത്തിൽ അമ്മയെ അനുപമേ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് സി രമണിയമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം അരനാഴിക നേരം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായ ആകാശവാണിയുടെ പല പരിപാടികളിലും പങ്കുചേരുന്ന പത്തിയൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. വളരെ ദീർഘമായ ഒരു ഓർമ്മയാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. കത്ത് വായിക്കാം. ശ്രീനിവാസൻ ഞങ്ങളുടെ മുടി മിനുക്കുന്ന ശില്പിയാണ്. മുടിവെട്ടുകാരൻ, ബാർബർ തുടങ്ങിയ പേരുകൾ ഓർമ്മകളായി. ഹെയർ സ്റ്റൈലർ, ഹെയർ ഡ്രസ്സർ തുടങ്ങിയവയാണ് നടപ്പ് വിശേഷണങ്ങൾ. ആധുനികമായ എല്ലാ യന്ത്ര സാമഗ്രികളും അമ്പാടി ഫാഷൻസിലുണ്ട്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മകൻ അമ്പാടി മരണമടഞ്ഞു എന്ന കാര്യം കൂടി പത്തിയൂർ ശ്രീകുമാർ ഈ കത്തിൽ ചേർത്തിരിക്കുന്നു. തുടർന്ന് വായിക്കാം. ഞാനടക്കമുള്ള മുതിർന്ന പൗരന്മാരെ, അതായത് റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ MS വേണുഗോപാൽ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K.ജയകുമാർ, വിരമിച്ച തഹസിൽദാരായ E.ഉള്ളവൻ തുടങ്ങി സടകൊഴിഞ്ഞ പ്രമാണിമാരെ സുന്ദരന്മാരാക്കുക എന്ന കൃത്യമാണ് ഏറെ ദുഷ്കരം. മുടിവെട്ട് തൊഴിലിൽ അന്യസംസ്ഥാനക്കാരുടെ കടന്നുകയറ്റം ശ്രീനിവാസിന് ഏറെ ക്ഷീണമായി. അതുകൊണ്ട് അമ്പാടി ഫാഷൻസിലെത്തുന്നവരെ സുന്ദരന്മാരാക്കുന്നതിനൊപ്പം ഭാഗ്യവാന്മാരാക്കുന്നതിനുള്ള പ്രവർത്തനവും ടിയാൻ സമാന്തരമായി തുടങ്ങി. അതായത് ഭാഗ്യക്കുറി കച്ചവടം തുടങ്ങി എന്ന് ചുരുക്കം. രാവിലെ 7 മണിക്ക് കടയിലെത്തും. ആകാശവാണി പ്രവർത്തനക്ഷമമാക്കും. ഭക്ഷണത്തിന് വീട്ടിൽ പോകുന്ന 2 മണിവരെ അമ്പാടിയിലെ റേഡിയോ പാടുകയും പറയുകയും ഫോൺ വിളിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ആകാശവാണി പരിപാടികളെ സംബന്ധിച്ച് ശ്രീനിവാസന്റെ നിരീക്ഷണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആകാശവാണിയുടെ സുഹൃത്ത് എന്ന നിലയിൽ നാടകം, ഗ്രാമകേരളം എന്നീ പരിപാടികളിൽ എന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. എന്നെ പരിഷ്കാരിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശ്രീനിവാസനിലെ ശ്രോതാവ് വാചാലനാകുന്നത്. ഫോണിൻ പ്രോഗ്രാം, ഹലോ സന്ദേശഗാനം, രഞ്ജിനി, ഓർമ്മച്ചപ്പ്, എന്തിനധികം രഞ്ജിനിയിലേക്ക് സ്ഥിരമായി എഴുതുന്നവരുടെ പേരുകൾ വരെ നമ്മുടെ ശ്രീനിക്ക് കാണാപാഠമാണ്. എഴുതാൻ വശമില്ല. ആകാശവാണിയിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചാൽ കസേരയിലിരിക്കുന്നവർ കത്തിയെടുക്കും എന്നാണ് ടിയാന്റെ ഭാഷ്യം. നാമമാത്രമായ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ നായകന്. അവർ മക്കളെ 8 പേർ, ഒരു നേരം മാത്രം ഭക്ഷണം, 50 വർഷം മുമ്പുള്ള ഒരു തൊഴിലാളി കുടുംബത്തിന്റെ ചിത്രമാണ്. വീടിന്റെ മുകളിൽ പുക കാണണേ എന്നാണ് പ്രാർത്ഥന. പുകയുണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കാണും. 3 നേരം വേണ്ട, 2 നേരമെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പഠിക്കാമായിരുന്നുവെന്ന് ശ്രീനി പറയും. നമുക്ക് ചെപ്പിലേക്ക് വരാം. പ്രിയപ്പെട്ട ടിയാന്റെ ഗായകനാണ് KP ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു ഗാനമാകാം ഇന്ന് ഓർമ്മച്ചപ്പിൽ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയ മാരുവിൽ ഗോപുര വാതിൽ തുറന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ ശ്രീനിവാസന് വേണ്ടി കേൾപ്പിക്കുമോ എന്നാണ് പത്തിയൂർ ശ്രീകുമാർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം K.രാഘവൻ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ഗായകൻ KP ബ്രഹ്മാനന്ദൻ പാടിയത്.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസൻ ഡി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒരു ശ്രീനിവാസന് വേണ്ടി പാട്ട് കേൾപ്പിച്ചു മറ്റൊരു ശ്രീനിവാസന്റെ കത്ത് ഇതാ വായിക്കുന്നു. എന്റെ ഓർമ്മയുടെ ചെപ്പ് തുറക്കുമ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ നഗരത്തിൽ കേട്ട ഒരു അനൗൺസ്മെന്റ് വാചകമാണ് ഓർമ്മയിൽ വരുന്നത്. രൂപവാണിയുടെ മുറപ്പെണ്ണിന് ഒരു ശകുന്തള സാരിയും ഒരു പട്ടുതൂവാലയും, ഇതായിരുന്നു ആ അനൗൺസ്മെന്റ്. ആലപ്പുഴ നഗരത്തിലെ 3 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന 3 സിനിമകളുടെ പരസ്യവാചകമാണ് ഒരു വാഹനത്തിൽ നിന്നും കേൾക്കുന്നത്. ആലപ്പുഴക്കാർക്ക് അക്കാലം ആഘോഷമാണ്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം ധനുമാസം 1 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം കൂടാതെ കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവവും ഇതിനോടൊപ്പമാണ് നടക്കുന്നത്. അതിനാൽ മുല്ലയ്ക്കൽ സീറോ ജംഗ്ഷൻ മുതൽ വടക്ക് കിടങ്ങാമ്പറമ്പ് വരെയുള്ള റോഡിലൂടെ ഒഴുകിപ്പോകുന്നത് ആബാലവൃദ്ധം ജനസാഗരമാണ്. കൂടാതെ റോഡിന് ഇരുവശത്തും എല്ലാവിധ താൽക്കാലിക കച്ചവടക്കാരുമുണ്ട്. ഈ അനൗൺസ്മെന്റ് ഈ ഉത്സവ പ്രേമികൾക്കുള്ളതാണ്. ധനുമാസം 1 മുതൽ 11 വരെയുള്ള ഓരോ ദിവസത്തെയും ചിറപ്പ് നടത്തുന്നത് ഓരോ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സംഘത്തിന്റെയോ വേദിയിലായിരിക്കും. അക്കാലത്തെ 8-ാം ദിവസത്തെ ചിറപ്പ് സ്ഥിരമായി നടത്തിയിരുന്നത് ആലപ്പുഴയിലെ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിറപ്പിന് യേശുദാസ്, എസ് ജാനകി, മാധുരി ഇവരുടെയൊക്കെ ഗാനമേളയും സംഗീത കച്ചേരികളും ഓരോ വർഷവും ഉണ്ടാകുമായിരുന്നു. 8-ാം ചിറപ്പ് നടത്തിയിരുന്ന ആ വ്യക്തി അന്നേ ദിവസം തന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ച് വീട്ടിൽ സൽക്കരിക്കുമായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം കാലക്രമേണ ക്ഷയിച്ചു തുടങ്ങി. അതോടെ നിരാശനായി. അകാലത്തിൽ തന്നെ ഈ ലോകത്തു നിന്നും വിടവാങ്ങി. മുല്ലയ്ക്കൽ ചിറപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇന്നും എനിക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഓർമ്മച്ചപ്പിലൂടെ എനിക്കൊരു ഗാനം കേൾക്കണം. അതായത്

ആലപ്പുഴ സുബ്ബയ്യ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്ന മുറപ്പെണ്ണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കരയുന്നോ പുഴച്ചിരിക്കുന്നോ എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. മുറപ്പെണ്ണ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആരും ഈ ഗാനം മറക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ശ്രീനിവാസൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ ചിത്രം കണ്ടിട്ടുള്ളവർ മാത്രമല്ല, ഈ ഗാനം കേട്ടിട്ടുള്ളവരും മറക്കാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഹൃദ്യമാണ് കരയുന്നോ പുഴച്ചിരിക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ ബി എ ചിദംബരനാഥ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

കോട്ടയം ജില്ലയിലെ പെരുമ്പനച്ചിയിൽ നിന്നും തോമസ് ടി കുന്നുംപുറം എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ മനസ്സ് എപ്പോഴും പഴയ ഒരു സുവർണകാലത്തേക്ക് തിരിച്ചു പോകാറുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നിൽക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഭൂതകാലത്തിൻ്റെ മനോഹരമായ ഈണങ്ങൾ സമ്മാനിക്കുന്നതിൽ ആകാശവാണിയോളം വലിയ പങ്ക് മറ്റൊന്നിനുമില്ല. ഞാനും എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലാണ്. ഈ പ്രായത്തിലും ഞങ്ങളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രണയവും അതിന് പശ്ചാത്തലമൊരുക്കിയ പാട്ടുകളും. എൻ്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സെൻ ബർക്ക്മാൻ

സെയിൻസ് കോളേജിലേക്ക് പഠിക്കാൻ പോയ കാലത്താണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്. കോളേജിന് സമീപമായിരുന്നു വീട്. ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നീട് പ്രണയത്തിലേക്കും ഒടുവിൽ ഒന്നിച്ചുള്ള മനോഹരമായ വിവാഹ ജീവിതത്തിലേക്കും വഴിമാറി. പാട്ടുകളെ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ ആ പ്രണയകാലത്ത് അവൾ എനിക്കായി മൂളിയിരുന്ന പാട്ടുകൾ ഏറെയുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലെ ആ പഴയ തണൽ മരങ്ങളും ഇരിപ്പിടങ്ങളും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യകാല തുടിപ്പുകളും മനസ്സിലേക്ക് ഓടിയെത്തും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയ ആ പഴയ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആകാശവാണിയുടെ ഈ ഓർമ്മച്ചപ്പിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കായി ജ്ഞാനസുന്ദരി എന്ന സിനിമയിൽ കമുകറ പുരുഷോത്തമൻ പാടിയ പനിനീർ മലരിന് ഒരിതൾ കൊഴിഞ്ഞാലും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? എൻ്റെ സഹപ്രവർത്തകയായിരുന്നിട്ടുള്ളതും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും നല്ല റേഡിയോ ശ്രോതാവും കൂടിയായ ശ്രീമതി അക്കാമ ജോസഫിനും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും തോമസ് ടി കുന്നുംപുറം കത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ സുന്ദരമായ ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകൾക്ക് കൂട്ടായി ഗാനപിത അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം. ചിത്രം ജ്ഞാനസുന്ദരി.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ.

0: സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
0: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV.
7: ഹലോ,
8: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
7: വീണ്ടും
8: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
7: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം. സർ, ഇത്രയും രൂപ.
8: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
7: 2 ലക്ഷം
9: എന്ത് പറ്റി അച്ഛാ?
7: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
8: അയ്യോ,
7: കട്ട് ചെയ്തു.
9: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
7: തട്ടിപ്പോ?
9: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
7: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ലതികയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ആകാശവാണി, സമയം 10 മണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
2: പതിവ് പോലെ ഒട്ടനവധി കത്തുകളാണ് നമ്മുടെ മുന്നിലുള്ളത്.
1: ധാരാളം ഇമെയിലും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം കത്തുകളിലേക്ക് പോകാം.
2: ആയിക്കോട്ടെ.
1: വക്കം വാഹിദ് കല്ലറ June 17 to 23 വരെ പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ പരിപാടികളെ കുറിച്ച് വിശദമായി കത്തെഴുതിയിട്ടുണ്ട്. ഓരോ ദിവസത്തെ ഓരോ കത്തായിട്ടാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. കവനമന്ദിരം പങ്കജാക്ഷൻ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ ചങ്ങുമ്പുഴ കവിത ഉൾപ്പെടുത്തിയതും വളരെ ഇഷ്ടപ്പെട്ടു. ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ കാവാലം ശ്രീകുമാർ ആലപിച്ച വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിതയും 6:15 ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ഉദയഗീതവും 5:45 അഞ്ജന ദേവികൃഷ്ണ പാടിയ ഭക്തിഗാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഇത് 18 പരിപാടി. 19 ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ ജി ശ്രീറാം ആലപിച്ച ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗവും 6:15 ഉദയഗീതത്തിൽ ജി അരുന്ധതി സരസ്വതി എന്നിവർ പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 20 പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ മുട്ടറ രവീന്ദ്രൻ ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയും 6:15 ഉദയഗീതത്തിൽ പന്തളം ബാലൻ സരസ്വതി ജോസഫ് എന്നിവർ പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 21 രഞ്ജിനി സുധീരൻ ആലപിച്ച ONV ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയും 6:15 കാവാലം സജീവ് പാടിയ ഉദയഗീതവും മൊഴിയുറവുകളിൽ NK ജോഷിലാൽ തയ്യാറാക്കിയ KR ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖവും ഇഷ്ടപ്പെട്ടു. 23 അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ BT മുരളി ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും 5:45 ആലപ്പി ഹരിദാസും സംഘവും പാടിയ ഭക്തിഗാനങ്ങളും 8:00 സാഹിത്യരംഗത്തിൽ കലാം പാങ്ങോടിന്റെ കവിതകളും ഡേവിഡ് മാത്യുവിന്റെ പ്രഭാഷണവും ഒത്തിരി ഇഷ്ടപ്പെട്ടു. 9:30 ആറ്റുവാശേരി രാമകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം രാധാമാധവും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
2: യോഗാദിനത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ചാണ് ഐവർകാലയിൽ നിന്നും ശ്രീദേവി എഴുതിയിരിക്കുന്നത്. June 17 രാവിലെ 11 മുതൽ 12 വരെയുള്ള തത്സമയ ഫോണിൻ പരിപാടിയിൽ അതിഥിയായി എത്തിയ ഡോക്ടർ വസുന്ധര മാമിനോട് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് തന്നെ. ശ്രീമതി MS ആശയും ഡോക്ടറും കൂടി ചേർന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയ പരിപാടി മനോഹരമായിരുന്നു. യോഗയെപ്പറ്റി ഒരുപാട് അറിവ് ഈ പരിപാടി പകർന്നു നൽകി. ഡോക്ടറുടെ വർത്തമാന ശൈലി ഏറെ ആകർഷണീയമായിരുന്നു എന്നും കുറിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കത്തവരെ നിർത്തുന്നത്.
1: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീത ശിവരാമൻ. 12

0: ഇത് രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത് സാഹിത്യവേദി നന്നായിട്ടുണ്ട്. ഉൾപ്പെടുത്തുന്ന പതിവ് വിഭവങ്ങൾ ഒന്ന് മാറ്റിപ്പിടിച്ചാലെന്താ എന്നൊരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. ഒരു കഥ, രണ്ടുപേരുടെ കവിത തീർന്നു. അങ്ങനെയല്ലാതെ നാടകം കൂടി ഉൾപ്പെടുത്താമോ എന്നാണ് MD ശിവരാമനും ഗീതാ ശിവരാമനും ചോദിക്കുന്നത്.
1: നാടകത്തിനായി നമുക്ക് പ്രത്യേക സമയമുണ്ടല്ലോ, അതുപോലെ തന്നെ നാടകം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയല്ലേ, അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
0: നാടകം സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സാഹിത്യവേദിയിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഏതായാലും മുല്ലക്കര സോമശേഖരപിള്ളയുടെ കവിതകൾ, വിശ്വമനോഹരി, എന്റെ യാത്ര, തഴവ ബഷീർ തോപ്പിൽ അവതരിപ്പിച്ച കഥ 7-ാം വാർഡ്, അത് വളരെ നന്നായി. ആതിരാശരത്തിന്റെ കവിതകൾ, സന്ധ്യ, പുതുവർഷ പുലരി, നന്നായി. ആലാപനം ഏറെ ഇഷ്ടപ്പെട്ടു, ഹൃദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊരു കഥ കൂടി അയച്ചിട്ടുണ്ട്. 16-ാം തീയതി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സർഗകേരളം, ഹൃദ്യമായി. പെരുമ്പടവത്തിന്റെ കഥ ഏറെ നന്നായി. സാവിത്രി രാജേന്ദ്രന്റെ കവിത തോന്നിയാക്ഷരങ്ങൾ വിഷയം കൊണ്ടും ആലാപനം കൊണ്ടും ഏറെ ഹൃദ്യമായിരുന്നു. മുമ്പ് പ്രക്ഷേപണം ചെയ്തിരുന്നോ എന്നൊരു സംശയം. സർഗകേരളത്തിൽ ഈ കഥയും കവിതയും മുൻപ് പ്രക്ഷേപണം ചെയ്തു തന്നെയാണ്. ഏതായാലും വളരെ നന്നായി, ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുകയാണ്. 19-ാം തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി, നന്നായി. പരിപാടികളെ വളരെ വിശദമായി വിലയിരുത്തിക്കൊണ്ടാണ് MD ശിവരാമനും ഗീതാ ശിവരാമനും പാലക്കാട് നിന്ന് ഈ കത്തുകൾ അയച്ചിരിക്കുന്നത്.
1: അടുത്ത കത്ത് കോട്ടയത്ത് നിന്നും തങ്കച്ചന്റേതാണ്. പരിപാടികളുടെ വിലയിരുത്തലുകൾക്ക് മുൻപ് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആകാശവാണി പരിപാടികളുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. പരിപാടികളെപ്പറ്റി പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. രാത്രിയിൽ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: അത് ഇത് സംബന്ധിച്ച വിഭാഗത്തിൽ അറിയിക്കുന്നതാണ്. അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്.
1: അതെ, 12-ാം തീയതി പ്രകാശധാരയിൽ വനിതകളിലെ മൂഡ് സ്വിംഗ്സിനെ പറ്റി ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു, നന്നായി. 14-ാം തീയതി പുലർവേട്ടത്തിൽ ഗാനരചയിതാവ് പഴവിള രമേശിന്റെ ശബ്ദം കേൾപ്പിച്ചത് മനസ്സിനെ പൂർവ്വകാല സ്മരണയിലേക്ക് നയിക്കുന്നതായിരുന്നു. ആയുരാരോഗ്യത്തിൽ സ്ത്രീകളിലെ യൂറിനൽ പ്രശ്നത്തെപ്പറ്റി ഡോക്ടർ ശിൽപ കെ നാഥ് നടത്തിയ പ്രഭാഷണവും നന്നായി. അന്നത്തെ സാഹിത്യവേദിയിൽ ശ്രീ ലത്തീഫ് എഴുതിയ 7-ാം വാർഡ് എന്ന ലഘു ചിത്രീകരണം ഹാസ്യരസം നിറഞ്ഞ ഒന്നായിരുന്നു. 14-ാം തീയതിയിലെ കണ്ടതും കേട്ടതും പരിപാടിയിൽ ന്യൂ ജനറേഷന്റെ വിവാഹ ചടങ്ങുകൾ പരാമർശിച്ചത് എന്നെ പോലെയുള്ള ഓൾഡ് ജനറേഷന് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇങ്ങനെ വിവിധ പരിപാടികളെപ്പറ്റിയാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയിരിക്കുന്നത്.
0: മലപ്പുറം പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻപിള്ള അയച്ച കത്തിൽ സർഗകേരളത്തിൽ പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥ അതിഗംഭീരമായി, സാവിത്രി രാജീവൻ എഴുതി അവതരിപ്പിച്ച തോന്നിയാക്ഷം, നായ എന്നീ കവിതകളും മികച്ചതായിരുന്നു. ചന്ദ്രമതി അവതരിപ്പിച്ച വെന്റിലേറ്ററും കുറേ മനുഷ്യരും എന്ന കഥ സമകാലിക പ്രസക്തിയുള്ളതും ചിന്തോദ്ദീപകവുമായിരുന്നു. സാഹിത്യവേദിയിൽ നിഖിത തമ്പിയുടെ പുതിയൊരു ഞാൻ തുടങ്ങിയുള്ള കവിതകളും നിലവാരമുള്ളതായിരുന്നു. ശ്രീജ ബിശ്വാസിന്റെ ബിനാലയിൽ തെളിയാത്തത് എന്ന കഥയും, ദീപ സോമൻ എഴുതി അവതരിപ്പിച്ച പുരയും ഇരുട്ടും, കരഞ്ഞ രാത്രി, പുനർജനി, ഉയർപ്പിലേക്ക് ഒരുവൾ എന്നീ കവിതകളും മികച്ചതായിരുന്നു. മറ്റൊരു കത്ത് കൂടി അയച്ചിട്ടുണ്ട്. കർമ്മധീരൻ നിശബ്ദ പ്രവർത്തനായിരിക്കുമെന്നും മറ്റുള്ളവർക്കുകൂടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പ്രശസ്തി ആഗ്രഹിക്കുന്നതിനാകില്ലെന്നും വ്യക്തമാക്കി പള്ളിക്കൽ സുനിൽ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. ബോധിനി പ്രഭാകരൻ നായർ, ഫാദർ തോമസ് കുറ്റിയിൽ, കമനമന്ദിരം പങ്കജാക്ഷൻ, ഡെയ്സമ്മ ജെയിംസ്, ഡോക്ടർ സുധീർ കിടങ്ങൂർ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. മഹാകവി ചങ്ങമ്പുഴയുടെ ഓർമ്മദിനത്തിലെ ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ എന്റെ സഖി എന്ന കവിത ദിവ്യ ജയാർ ആലപിച്ചത് അവസരോചിതവും ആസ്വാദ്യവുമായിരുന്നു. ഇതുപോലെ തന്നെ ബാലാമണിയമ്മയുടെ പാവക്കൂത്ത് എന്ന കവിത അനിൽ റാം അവതരിപ്പിച്ചതും ഉള്ളൂരിന്റെ കർണഭൂഷണം എച്ച് രാജേഷ് ആലപിച്ചതും ഹൃദ്യമായി. മലപ്പുറത്ത് നിന്ന് പടപ്പറമ്പ് കെ രാമചന്ദ്രൻപിള്ള എഴുതിയിരിക്കുന്നു.
1: സുഭാഷിതങ്ങളെക്കുറിച്ച് തന്നെയാണ് വെള്ളായനിൽ നിന്നും കിരൺ എസും എഴുതിയിരിക്കുന്നത്. ഡോക്ടർ സുധീർ കിടങ്ങൂർ, അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തിയെന്നാണ് ശ്രോതാവ് കുറിച്ചിരിക്കുന്നത്.
0: ചക്കുവരിക്കൽ രാമചന്ദ്രൻപിള്ള അയച്ച കത്താണ് അടുത്തത്. വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ തൂലികയിൽ നിന്നും ഉയരെടുത്ത ഉദ്യാനം എന്ന നോവലിനെ ആസ്പദമാക്കി 15-ാം തീയതിയിലെ മായാമുദ്രകൾ പരിപാടിയിലൂടെ ജേക്കബ് എബ്രഹാം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്ത അപഗ്രഥനവും അവലോകനവും ഉന്നത നിലവാരം പുലർത്തി. നീരജ, ആദിത്യൻ, സരള മുതലായ കഥാപാത്രങ്ങളിലൂടെ കഥാസാരം അനാവരണം ചെയ്തതോടൊപ്പം ആദിത്യനിലൂടെ സ്വാതന്ത്ര്യസമരത്തിന്റെ അലയൊലികളും ഉയർത്തിയത് ശ്രദ്ധേയമായി. പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് കഥയും കഥാപാത്രങ്ങളെയും ഓർമ്മിക്കുന്നതിനും അല്ലാത്തവർക്ക് വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിലൂടെയും മായാമുദ്രകൾ എന്ന പരിപാടി സഹായിക്കുന്നു എന്നതിൽ കൃതജ്ഞത അറിയിക്കുകയാണ്. മറ്റൊരു കത്ത് കൂടിയുണ്ട്. കൈതപ്പൂവിന്റെ മണമുള്ള കാമിനിമാരെ വർണ്ണിക്കുന്ന അനേകം ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത ഗൃഹാതുര ചിന്തകളാണ് ഗ്രാമകേരളത്തിൽ 17-ാം തീയതി കൈതപ്പൂ ചിന്തകൾ ഉണർത്തിയത്. വയലിനോട് ചേർന്ന് തോട്ടരുവുകളിൽ സമൃദ്ധമായി വളർന്നിരുന്ന കൈതകൾ ഇന്ന് അപൂർവമായേ കാണപ്പെടുന്നുള്ളൂ. ഇരുവശത്തും മുള്ളുകളുള്ള കൈതയോലകൾ ഒരു കാലത്ത് ഗ്രാമീണ സ്ത്രീകൾ തഴപ്പായ നിർമ്മാണത്തിന് ഉപയോഗിച്ച് വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് പട്ടിണി മാറ്റിയിരുന്ന കാര്യവും ഓർമ്മിക്കുന്നു. ഇന്നുള്ള

0: ഏത് പെർഫ്യൂമിനെയും വെല്ലുന്നതായിരുന്നു അതിൻ്റെ ദിവ്യപരിമളം. ശ്രോതാവ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ കൈതപ്പൂവിൻ്റെ ഗന്ധം തുണിയൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു, അന്നത്തെ പെട്ടികൾ ട്രങ്കുകളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു ഈ കൈതയോലകളൊക്കെ അടിയിൽ. ആ മുണ്ടും തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല മണം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഈ ശ്രോതാവിൻ്റെ കത്ത് വായിക്കുമ്പോൾ ഒരു ഗൃഹാതുരത വന്ന് നിറയുന്നുണ്ട്. ചക്കുവരയ്ക്കൽ രാമചന്ദ്രപിള്ള അയച്ച കത്തായിരുന്നു ഇത്.
1: ചാവക്കാട് നിന്ന് ആചാരി തിരുവത്ര 16-ാം തീയതിയിലെ കഥാപ്രസംഗത്തെക്കുറിച്ചാണ് ഈ ശ്രോതാവ് എഴുതിയിരിക്കുന്നത്. ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം വളരെയേറെ നന്നായി. നമുക്ക് ഓമനിക്കാനും ഓർമ്മ വയ്ക്കാനുമായി പുരാണ ഇതിഹാസങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. ചരിത്ര താളുകളിൽ നിന്നും മാനവ ഹൃദയങ്ങളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത കുറെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഇത്തരം കഥാപാത്രങ്ങളിൽ നിന്നും മനോഹരമായൊരു കഥ ചിട്ടപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ഭംഗിയായി അവതരിപ്പിച്ച ശ്രീ ഐലം ഉണ്ണികൃഷ്ണനും പ്രക്ഷേപണം ചെയ്ത ആകാശവാണിക്കും അനുമോദനങ്ങളാണ് ഈ ശ്രോതാവ് നേരുന്നത്.
0: കൊല്ലം ആയത്തിൽ നിന്ന് രവിരാജൻ അയച്ച കത്താണ് അടുത്തത്. ആകാശവാണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് രഞ്ജിനി. എന്നാൽ അടുത്തിടെയായി രഞ്ജിനിയിൽ വളരെ ചുരുക്കം ചില ശ്രോതാക്കളുടെ പാട്ടുകൾ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. ഇത് ഒരു വിമർശനമായി കാണരുത്, ഒരു യാഥാർത്ഥ്യം പറഞ്ഞെന്ന് മാത്രം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാറില്ലെങ്കിലും പരിപാടി ശ്രദ്ധാപൂർവം കേൾക്കാറുണ്ട്. ശ്രോതാവ് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാറില്ലെങ്കിലും എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക.
1: അതെ,
0: ഇത് ഇവിടെ കിട്ടുന്ന കത്തുകൾ എല്ലാം ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു ശ്രോതാവിന്റെ തന്നെ കത്തുകൾ തുടർച്ചയായ ആഴ്ചകളിൽ വന്നു പോകുന്നതാകാം. അതുകൊണ്ട് വിമർശനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രവിരാജൻ കത്തുകൾ അയക്കാതിരിക്കരുത്, വീണ്ടും കത്തുകൾ അയക്കുക. അയച്ചിട്ട് ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കാര്യം എഴുതാവുന്നതാണ്. ഇങ്ങനെ നിരന്തരമായി ഒരേ ശ്രോതാവിന്റെ പാട്ടുകൾ തന്നെ പോകുന്നത് ഈ കാര്യം വളരെ ശ്രദ്ധിക്കാം എന്ന് ഉറപ്പു തരുന്നു. ജൂൺ 20-ാം തീയതി രഞ്ജിനി അവതരിപ്പിച്ച അവതാരക അമ്പലമില്ലാതെ ആൽത്തറയില്ലാതെ എന്ന ഗാനം ഈണം പകർന്നത് വിദ്യാസാഗറാണെന്ന് പറഞ്ഞു. അതൊരു വലിയ അബദ്ധമായി പോയി. വിദ്യാസാഗറല്ല, വിദ്യാധരനാണ് ഈ പാട്ട് ഈണം നൽകിയത്. അത് ചൂണ്ടിക്കാട്ടുകയാണ് രവിരാജൻ അയത്തിൽ കൊല്ലം.
1: ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ബന്ധപ്പെട്ടവരോട് ശ്രദ്ധിക്കാൻ പറയാം അല്ലെ. മൊഴിയഴക് എന്ന ശീർഷകത്തിൽ 21-ാം തീയതി മുൻ മന്ത്രിയായിരുന്ന ശ്രീമതി KR ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം കേട്ടു. അവരുടെ ജീവചരിത്രവും മറ്റും പറയുകയുണ്ടായി. ആ ശബ്ദം കേൾപ്പിച്ച ആകാശവാണിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു ഡോക്ടർ ഡേവിഡ് മോസസ്, തേവലക്കര.
0: ഹരിപ്പാട് പള്ളിയറ നിന്ന് ഹരിലാൽ എഴുതിയിരിക്കുന്നത്, പുലർവെട്ടത്തിൽ നെല്ലിന്റെ വിശേഷങ്ങൾ കേട്ടു. പത്യൂർ ശ്രീകുമാർ സാറിനും ആകാശവാണിക്കും നന്ദി. കർഷകനും കർഷക തൊഴിലാളിയും ഓണം ഉണ്ണുന്നത് പുന്നലരി കുത്തിയായിരുന്നു. മേടമൊടുവിൽ വിത്തിട്ട് ചിങ്ങത്തിൽ കൊയ്യുന്ന വിരിപ്പൂ നിലങ്ങൾ ഓണാട്ടുകരയുടെ സവിശേഷതയായിരുന്നു. ഇന്ന് അവയെല്ലാം നികത്തി വീടുവെച്ചു. മിച്ചം കിടക്കുന്നവയാവട്ടെ ജലസേചന മാർഗം അടഞ്ഞുപോയതിനാൽ നെൽകൃഷി അസാധ്യമാവുകയും ചെയ്തു. ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന് നന്ദി അറിയിക്കുകയാണ് ഹരിപ്പാട് പള്ളിയറ നിന്നും ഹരിലാൽ.
1: കഴിഞ്ഞ ആഴ്ചയിൽ വയലും വീടും പരിപാടിയിൽ കോഴി വളർത്തുന്നവർക്കുള്ള പുല്ലോറം എന്ന രോഗത്തെപ്പറ്റി വിശദീകരിക്കുകയുണ്ടായി. ഞാൻ സ്ഥിരം വയലും വീടും പരിപാടി കേൾക്കുന്ന ശ്രോതാവാണ്. മറ്റൊരു രോഗത്തെപ്പറ്റി പ്രഭാഷണം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നീ ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആ രോഗം വ്യക്തമല്ല. അതുകൊണ്ട് ആ രോഗം വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി കത്തയച്ചാൽ നമ്മൾ ബന്ധപ്പെട്ട വിഭാഗത്തിനെ അത് അറിയിക്കുന്നതാണ്. എന്തായാലും ഷിബു ജോർജ് സാറിന്റെ പ്രസക്തമായ ചോദ്യങ്ങൾ ഈ പരിപാടിയെ മികച്ചതാക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. മണി ചൂണ്ടൽ.
0: പത്തനംതിട്ട പോരുവഴിയിൽ നിന്ന് ശരദാസ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. പുതിയ മലയാളം പാട്ടുകൾ, അതായത് 2026 മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ളത് ആകാശവാണിയിലെ ലൈബ്രറിയിൽ ഇല്ലാത്തത് വലിയ സങ്കടമാണ്. ഫോണിൻ പ്രോഗ്രാം ഉൾപ്പെടെ പരിപാടികളിൽ വിളിക്കുമ്പോൾ പാട്ടുകൾ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. എന്താണ് ഇതിനൊരു പോംവഴിയെന്ന് നിങ്ങൾ ചിന്തിക്കുക, പാട്ടുകൾ ലഭ്യമാക്കുക എന്നാണ് പത്തനംതിട്ട പോരുവഴിയിലെ ശരദാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരദാസ് പറഞ്ഞ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും എന്ന് ഉറപ്പു നൽകുകയാണ് ഞങ്ങൾ. 2026 മാർച്ച് മുതലുള്ള പുതിയ പാട്ടുകൾ ഉടൻ തന്നെ കേൾപ്പിക്കാം.
1: അടുത്തതായി ഗീതാ ഗോപാലകൃഷ്ണന്റെ കത്തുകളാണ്. ജൂൺ 17 ശ്രീ കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ എന്റെ സഖി എന്ന കവിത എന്നിവ നന്നായി. നഗരപുരാണം വെള്ളനാട് രാമചന്ദ്രന്റെ തൂലികയിൽ പിറന്നത് രേഖ അജിത് അവതരിപ്പിച്ചതും അതുപോലെ തന്നെ ഹൃദ്യമായിരുന്നു. ജൂൺ 19 ചിത്രീകരണം പുസ്തകം പൂത്തുലഞ്ഞ വായന കുരുന്നുകൾ ഏറെ മികച്ചതായി. ഇതിന്റെ രചന നിർവഹിച്ച ശ്രീ പത്യൂർ ശ്രീകുമാർ, അവതരിപ്പിച്ച കുരീപ്പുഴ സജീവ്, മിനി GS, ജി സന്തോഷ് കുമാർ, എല്ലാവർക്കും നന്ദി. 16-ാം നിയമസഭയുടെ ബഡ്ജറ്റ് അവതരണം ആകാശവാണിയിൽ കൂടി കേട്ടത് ഏറെ പ്രാധാന്യത്തോടെയാണ്. സംസ്ഥാന ബജറ്റിനെ അവലോകനം ചെയ്ത് ജൂൺ 20-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പ്രഭാതപേരിയും മികച്ചതായി. ജൂൺ 19 വായനദിനത്തിൽ PN പണിക്കരുടെ ശബ്ദം കാലം സാക്ഷിയിൽ കേട്ടതും അവസരോചിതമായി. അക്ഷരച്ചെപ്പ് കേൾക്കാറുണ്ട്. 17-ാം തീയതിയിലെ അക്ഷരച്ചെപ്പിന്റെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. കുട്ടികളിലെ ആസ്മ വളരെ നല്ല ഒരു പ്രഭാഷണമായിരുന്നു. അന്ന് തന്നെ രാഗാമൃതത്തിൽ ഡോക്ടർ RS ജയലക്ഷ്മി, ചാരുലത എന്നിവർ വീണയിൽ വായിച്ച കൃതികൾ

0: ും ആസ്വദിച്ചു. ജൂൺ 17 ആരോഗ്യ സംരക്ഷണവും യോഗയും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ഫോൺ ഇൻ പരിപാടി ഡോക്ടർ വസുന്ധര വിആറും ഇതിന് നേതൃത്വം നൽകിയ MS ആശയും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഒരു കത്ത് കൂടിയുണ്ട്. ജൂൺ 20 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം വിജ്ഞാനപ്രദമായി. അശോകൻ പുതുപ്പാടി, കുരീപ്പുഴ സജീവ്, സൗമ്യ ദേവി, PA ബിജു, അനൂജ ഭാസ്കർ, ഐശ്വര്യ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ലളിത സംഗീത പാഠം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന ശ്രീകല ചിങ്ങോലി രചിച്ച് പാർത്ഥസാരഥി ഈണം നൽകി പൂജ പഠിക്കുന്ന ഏറെ ഇഷ്ടമായി. ചരിത്രത്തിൽ ഇന്ന് അതുപോലെ കുരീപ്പുഴ സജീവ് അവതരിപ്പിക്കുന്ന ഉറൂബിന്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും വളരെ ഇഷ്ടമാണ്. 21 ശ്രീ NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മ ചെപ്പും സുന്ദരമായി. ഇങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് ഈ ശ്രോതാവ് കത്തയച്ചിരിക്കുന്നത്.
1: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം, ബാലാമണിയമ്മയുടെ വേണുനാദം, ഷിജുകുമാർ ആലപിച്ച ഉഷമലരി തുടങ്ങിയ ഓരോ ഇനങ്ങളും ഏറെ ശ്രദ്ധേയമായി ഇഷ്ടമായി എന്നറിയിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: കാർത്തിക അണ്ടലൂരിന്റെ കത്തുകളാണ്. 13 വയലും വീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന കീടരോഗങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തത് നെൽകൃഷിക്കാർക്ക് നല്ലൊരു അനുഗ്രഹമായി. പരിപാടിയുടെ ആദ്യം തന്നെ ഒരു ചോദ്യം എറിഞ്ഞ് ശ്രോതാക്കളെ പരിപാടിയിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതി ഏറെ അനുയോജ്യമായി തോന്നി. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ ജ്യോതി കണ്ണമ്പാറയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. വിത്തിനെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ, ഇവയെ കൈകാര്യം ചെയ്യേണ്ട രീതി, ഇവയെല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ 21 അന്താരാഷ്ട്ര യോഗ ദിനവും ദേശീയ സംഗീത ദിനവും ഒന്നിച്ചു വന്നപ്പോൾ രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ആകാശവാണി അവതരിപ്പിച്ച പരിപാടികൾ നന്നായി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് 17 ഡോക്ടറോട് ചോദിക്കാം പരിപാടി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ യോഗാ ദിനത്തിലെ പ്രഭാഷണം, 15 കുരീപ്പുഴ സജീവ് ആലപിച്ച പുരാണ പാരായണം, 19 സംസ്ഥാന ബജറ്റിന്റെ തത്സമയ പ്രക്ഷേപണം എന്നിവയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഈ ശ്രോതാവ് കുറിക്കുന്നു.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട് അയച്ച കത്ത്, മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ, മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നോവൽ ഉദ്യാനം, രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും കാണാപ്പുറങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ഒരു നല്ല നോവൽ, ദീർഘകാലമായി രോഗശയ്യയിൽ കിടക്കുന്ന നീരജയും ഭർത്താവ് ആദിത്യനും ബാല്യകാല സുഹൃത്തായ സരളയും പൂന്തോട്ടം നോക്കാനായി നീരജയുടെ വീട്ടിലെത്തുന്നു. സരളയും ആദിത്യനും തമ്മിലുള്ള അടുപ്പം നീരജയ്ക്ക് വെറുപ്പും ദേഷ്യവും വർദ്ധിപ്പിക്കുന്നു. നീരജ മരണത്തിന് കീഴടങ്ങുന്നു. നല്ലൊരു കഥ. തയ്യാറാക്കിയ ജേക്കബ് എബ്രഹാം, കുരിപ്പുഴ സജീവ്, ഗായത്രി, NJ ജോഷിലാൽ, PSreekala, ഐശ്വര്യ എല്ലാവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ. ഒരു കർഷകൻ പറമ്പിലും പാടത്തും പണിയെടുക്കുന്നുണ്ടെങ്കിലും യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നും ആരോഗ്യകരമായ ശരീരവും മനസ്സും കാത്തുസൂക്ഷിക്കണമെന്നും യോഗാചാര്യൻ പ്രഭാഷണത്തിലൂടെ ആഹ്വാനം ചെയ്തത് വളരെ ശ്രദ്ധേയമായി. ഇത് തയ്യാറാക്കിയ ഷിബു ജോർജിനും നന്ദി അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
0: ഇനി നമുക്ക് AIR TVM PM എന്ന ഇമെയിലിൽ വന്ന സന്ദേശങ്ങൾ നോക്കാം. ആദ്യം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. ജൂൺ 19 ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം നന്നായി. അതുപോലെ അന്നത്തെ ഉഷമലരി, മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിൽ നിന്ന് ജി ശ്രീറാം ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് വിശകലനവും തത്സമയ പ്രക്ഷേപണവും അവസരോചിതമായി. PN പണിക്കരുടെ ചരമവാർഷിക ദിനത്തിൽ കാലം സാക്ഷിയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തമായ വാക്കുകൾ കേൾപ്പിച്ചതും ഉചിതമായി. 19 സാഹിത്യവേദിയിൽ ദീപാ തമ്പി അവതരിപ്പിച്ച സ്വപ്ന നാടക ഉയർപ്പിലേക്ക് ഒരുവൾ, പുനർജനി, പുരയും ഇരുട്ടും കരഞ്ഞ രാത്രി എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ശ്രീജ വിശ്വാസ് അവതരിപ്പിച്ച കഥ തെരുവുനായ മൂലം ജീവഹാനി സംഭവിച്ചവരുടെ ദയനീയ അവസ്ഥ വരച്ചുകാട്ടി. ലതിക തമ്പി അവതരിപ്പിച്ച കവിതകളും ഇഷ്ടപ്പെട്ടു. സംസ്ഥാന ബജറ്റിനെ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രഭാതഭേരിയും അവസരോചിതമായി. ഇന്ത്യൻ സാഹിത്യം, സംഗീതം, കല, ചലച്ചിത്രം തുടങ്ങിയ സർഗാത്മക സൃഷ്ടികളുടെ ഉടമസ്ഥാവകാശവും അവയുടെ ദുരുപയോഗവും തടയാൻ സംരക്ഷണം നൽകുന്ന 1957 പകർപ്പാവകാശ നിയമത്തെക്കുറിച്ച് 21 നിയമരംഗത്തിൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. അതുപോലെ ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയെ വിലയിരുത്തിയ 22 മായാമുദ്രകളും ശ്രദ്ധേയമായി.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അദ്ദേഹത്തിന്റെ സന്ദേശം തുടരുകയാണ്. കടുത്തതും മാരകവുമായ രക്തസ്രാവത്തിന് കാരണമാകുന്ന, പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന, മരണനിരക്ക് കൂടുതലുള്ള എബോള വൈറസിനെ കുറിച്ച് 23 പ്രകാശധരയിൽ ഡോക്ടർ ക്രിസ്റ്റി മാരിയ മാനുവൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. സാഹിത്യരംഗത്തെക്കുറിച്ചാണ് അടുത്തത്. 18 അവസാനത്തിൽ പ്രഭുകുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കി റിയലിസവും മൂർച്ചയേറിയതുമായ സാമൂഹ്യ വിമർശനവും ഇടകലർത്തിയുള്ള ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. 23 സാഹിത്യരംഗത്തിൽ ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് ഡേവിഡ് മാത്യു നടത്തിയ 2.5 സർഗസംവേദനം എന്ന പ്രഭാഷണം വളരെ ശ്രദ്ധേയമായി. കലാം പാങ്ങോട് അവതരിപ്പിച്ച കേരളീയ കവിത, പ്രകൃതി സൂക്തം, ഒരു കഥ ചൊല്ലട്ടുമ എന്നീ കവിതകൾ മികച്ച നിലവാരം പുലർത്തി എന്ന് അറിയിക്കുകയാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
0: അടുത്ത മെയിൽ കെ പുരുഷൻ പുതുപ്പള്ളി

0: കായംകുളത്ത് നിന്നാണ്. പ്രകാശധാരയിൽ 23-ാം തീയതി ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഈ ശ്രോതാവും കുറിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രഭുകുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കി റിയലിസവും മൂർച്ചയേറിയ സാഹിത്യ വിമർശനവും ഇടകലർത്തിയുള്ള ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ ലോകമെമ്പാടും ഏറെ വായിക്കപ്പെടുന്നു. ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് ഡേവിഡ് മാത്യു നടത്തിയ 2.5 നൂറ്റാണ്ടിന്റെ സർഗ സംവേദനം എന്ന പ്രഭാഷണം 23-ാം തീയതി സാഹിത്യരംഗത്തിൽ കേൾക്കുകയുണ്ടായി. അത് ശ്രദ്ധേയവുമായി. കലാംബാങ്ങോട് അവതരിപ്പിച്ച കവിതകളും മികച്ച നിലവാരം പുലർത്തി.
1: ജൂൺ 21 ഞായറാഴ്ച ഓർമ്മച്ചെപ്പ് പരിപാടിയിലെ അവസാന ഗാനം തീരം തേടുന്ന തിര എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ കണ്ണിന്റെ കർപ്പൂരം കരളിന് സായുജ്യം മടിയിൽ നീ മയങ്ങൂ എന്ന ഗാനമായിരുന്നു. ഈ ഗാനം യേശുദാസും പാടിയിട്ടുണ്ട്. ഇതിന്റെ രചന നിർവഹിച്ചത് കായംകുളം MSM കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന കോഴിശ്ശേരി ബാലരാമൻ സാറാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട ശ്രോതാവ് തെറ്റായാണ് ഗാനരചയിതാവിനെ സൂചിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് ഗാനശില്പികളെ കൃത്യമായി അറിയണമെന്നില്ല. അതുകൊണ്ടാണ് കോഴിശ്ശേരി ബാലരാമൻ എന്ന പേര് കോഴിശ്ശേരി ബാലകൃഷ്ണൻ ആയിപ്പോയത്. ഗാനം കേട്ട പല ശ്രോതാക്കളും ഗാനരചയിതാവിന്റെ പേര് അതായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ആ തെറ്റ് തിരുത്തപ്പെടണം. ഇങ്ങനെയുള്ള തെറ്റുകൾ ആകാശവാണി പോലൊരു സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തായിരുന്നു.
0: ഈ അഭിപ്രായം കെ പുരുഷന്റെ തന്നെയാണല്ലേ?
1: കായംകുളത്തെ കെ പുരുഷൻ. ഇത് ആകാശവാണി മാനിക്കുന്നു. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാം.
0: ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം പൂർണ്ണമാവുകയാണ്.
1: ഇന്ന് കത്തുകൾ വഴിയും ഇമെയിൽ ആയും അയച്ച ശ്രോതാക്കൾ ആകാശവാണി പരിപാടികളെ സാശ്രദ്ധം കേട്ട് വളരെ വിമർശനാത്മകവും നിർദ്ദേശാത്മകവുമായ കത്തുകളൊക്കെ ധാരാളമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കത്തയച്ചതിന് എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. ഇമെയിലിൽ സന്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ ID:
0: AIRTVMPM@gmail.com.
1: വിലാസം ഒരിക്കൽ കൂടി പറയാം: AIRTVMPM@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. കേരള പൊതുസേവന അവകാശ നിയമം 2025, അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അതിനർത്ഥം സർക്കാർ സേവനങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങണം. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് സർക്കാർ 2025 കേരള പൊതുസേവന അവകാശ ആക്ട് കൊണ്ടുവന്നത്. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ സേവനം കൂടുതൽ കാര്യക്ഷമവും സമയബന്ധിതവുമാക്കി കിട്ടുന്നതിനു വേണ്ടി ഈ ആക്ട് ഉപകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നവംബർ 2025 ഈ പുതിയ ആക്ട് നിലവിൽ വന്നത്. കേരള ഗവൺമെന്റിന്റെ 1/11/2025 അസാധാരണ ഗസറ്റ് വഴി നിയമസഭ പാസാക്കിയ പ്രകാരം 2025 ഒക്ടോബർ 30 ഗവർണറുടെ അനുമതി ലഭിച്ചു. അങ്ങനെ ഈ ആക്ട് നിലവിൽ വന്നു. ഈ നിയമം 2025 കേരള പൊതുസേവന ആക്ട് എന്ന പേരിൽ അറിയപ്പെടും. ഈ നിയമപ്രകാരം സേവനമെന്തെന്ന് പരിശോധിക്കാം. സർക്കാരിൽ നിന്ന് സർക്കാരിലേക്കോ സർക്കാരിൽ നിന്ന് പൗരനിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വ്യാപാര ഇടപാടുകൾക്കോ ഡാറ്റ വിനിമയം മറ്റ് ഇതര ഡിജിറ്റൽ ഇടപാടുകൾക്കോ, അത് ഇമെയിൽ, മൊബൈൽ സേവനങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ്, ഡോക്യുമെന്റ് മാനേജ്മെന്റ്, ഓയിസ് അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്മിഷൻ വഴിയോ മറ്റേതെങ്കിലും വിധത്തിലോ നടത്തപ്പെട്ടതായാലും എന്നാൽ അവയിൽ മാത്രമായി പരിമിതപ്പെടുത്താത്തതുമാകുന്നു. ചുരുക്കത്തിൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സേവനമുൾപ്പെടെ ഈ ആക്ടിന്റെ പരിധിയിൽ വരുമെന്നർത്ഥം. ഈ സേവനത്തിന് അർഹതയുള്ള ആൾ യഥാവിധി ലിഖിത രൂപത്തിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കണം. ഈ ആക്ടിന് കീഴിൽ 1 അപ്പീൽ അധികാരിയും 2 അപ്പീൽ അധികാരിയുമുണ്ട്. ഈ ആക്ട് അനുസരിച്ച് ഓരോ വകുപ്പ് മേധാവിയും ഈ ആക്ടിന്റെ പ്രാരംഭ തീയതി മുതൽ 6 മാസക്കാല അളവിനുള്ളിൽ അവർ പ്രദാനം ചെയ്യുന്ന പൊതുസേവനങ്ങൾ, പ്രത്യേക സേവനങ്ങൾ, നിശ്ചിത സമയപരിധി എന്നിവ നിയുക്ത ഉദ്യോഗസ്ഥൻ 1 അപ്പീൽ അധികാരി വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. പുതുതായി പ്രദാനം ചെയ്തേക്കാവുന്ന സേവനങ്ങൾ പ്രദാനം ചെയ്യാൻ തീരുമാനിച്ച തീയതി മുതൽ 6 മാസക്കാല അളവിനുള്ളിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുമാണ്. സെക്ഷൻ 2(1) ഉപവകുപ്പ് പ്രകാരം പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിലേക്കായി സർക്കാർ വിജ്ഞാപനം വഴി വില്ലേജ്, താലൂക്ക്, ജില്ലാ വകുപ്പ് തലത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉചിത തലത്തിലോ വ്യത്യസ്ത പൊതുസേവനങ്ങൾ നൽകുന്നതിന് വ്യത്യസ്ത ഉദ്യോഗസ്ഥരെ നിയമിക്കാവുന്നതും അവർ അപ്രകാരമുള്ള ഓരോ സേവനവും അർഹതയുള്ള ആളിന് പ്രദാനം ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നതുമായിരിക്കും.

ഓരോ നിയുക്ത ഉദ്യോഗസ്ഥനും പൊതുസേവനത്തിനായി അപേക്ഷിച്ചതോ ആയത് പ്രദാനം ചെയ്തതോ നിരസിച്ചതോ ആയ അപേക്ഷകളും അനുബന്ധ രേഖകളും സൂക്ഷിക്കേണ്ടതാണ്. കൂടാതെ ഈ നിയുക്ത ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയ എല്ലാ അപേക്ഷകളും അപേക്ഷ കൈപ്പറ്റിയ തീയതി രേഖപ്പെടുത്തി രസീത് നൽകേണ്ടതുമാകുന്നു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന സംഗതികളിൽ സ്വയമേവ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന രസീതുകൾ നൽകേണ്ടതാണ്. എന്നു മാത്രമല്ല, അപേക്ഷ കൈപ്പറ്റിയാൽ ഉടൻ തന്നെ നിയുക്ത ഉദ്യോഗസ്ഥൻ നിർണയിക്കപ്പെടാവുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കേണ്ടതും നിശ്ചിത പരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യേണ്ടതുമാകുന്നു. എന്നുവെച്ചാൽ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി തുടങ്ങണമെന്നർത്ഥം. പ്രത്യേക പൊതുസേവനങ്ങളുടെ രീതി എന്തെന്ന് പരിശോധിക്കാം. പ്രത്യേക പൊതുസേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകന് ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത പക്ഷം നിശ്ചിത സമയപരിധി അവസാനിപ്പിച്ച് 5 ദിവസങ്ങൾക്കുള്ളിൽ പ്രസ്തുത സേവനം ലഭ്യമാക്കിയതായി കരുതേണ്ടതും അത്തരം സന്ദർഭങ്ങളിൽ നിയുക്ത ഉദ്യോഗസ്ഥനിൽ നിന്ന് അപേക്ഷകന് ആവശ്യമായ രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിലോ അല്ലാതെയോ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഓരോ വകുപ്പ് തലത്തിലും നൽകേണ്ടതുമാകുന്നു. പക്ഷേ ഇത്തരം സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു അപേക്ഷ അപേക്ഷകൻ സമർപ്പിച്ചിരിക്കണം. സേവന അവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ അപേക്ഷയിന്മേൽ മേൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് 1-ആം അപ്പീൽ അധികാരിയെ സമീപിക്കാം. 1-ആം അപ്പീൽ അധികാരി 1-5-ാം വകുപ്പും 5-ാം ഉപവകുപ്പും പ്രകാരം അപേക്ഷ നിരസിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നിശ്ചിത പരിധിക്കുള്ളിൽ പൊതുസേവനം ലഭിക്കാത്തതോ അല്ലെങ്കിൽ ലഭ്യമായ പൊതുസേവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപര്യാപ്തതയുള്ളതോ അഥവാ നിരസിച്ച ഉത്തരവ് ലഭ്യമായ തീയതി മുതൽ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധി അവസാനിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ അപര്യാപ്തതയുള്ള സേവനം ലഭിച്ച തീയതി മുതലോ 30 ദിവസത്തിനുള്ളിൽ 1-ാം അപ്പീൽ അധികാരിക്ക് മുമ്പ് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 1-ാം അപ്പീൽ അധികാരി ആയത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നു മാത്രമല്ല, 1-ാം അപ്പീൽ അധികാരി ബന്ധപ്പെട്ട അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കേണ്ടതുമാകുന്നു. തീരുമാനത്തിൽ തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് 2-ാം അപ്പീൽ അധികാരിയെ സമീപിക്കാവുന്നതാണ്. 1-ാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന്മേൽ അപ്പീൽ വാദിക്ക് മതിയായ കാരണമുണ്ടായിരുന്നുവെന്ന് 2-ാം അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ 2-ാം അപ്പീൽ അധികാരിക്ക് 30 ദിവസം അവസാനിച്ചതിന് ശേഷമുള്ള അപ്പീൽ സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിനു പുറമെ 2-ാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന്മേൽ സങ്കടമനുഭവിക്കുന്ന യാതൊരാൾക്കും കമ്മീഷൻ മുമ്പാകെ റിവിഷൻ ഹർജി ബോധിപ്പിക്കാവുന്നതാണ്. കമ്മീഷൻ യഥാസമയം റിവിഷൻ ഫയൽ ചെയ്യാതിരുന്നതിന് മതിയായ കാരണമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുകയാണെങ്കിൽ 60 ദിവസം അവസാനിച്ചതിന് ശേഷം റിവിഷൻ സ്വീകരിക്കാവുന്നതാണ്. അതായത് കമ്മീഷൻ തീരുമാനം ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും അന്തിമമായി ബാധകമായിരിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് കേരള സംസ്ഥാന സേവന അവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഈ ആക്റ്റിന്റെ പ്രാരംഭ തീയതിക്ക് ശേഷം ഗസറ്റ് വിജ്ഞാപനം വഴി കഴിയുന്നത്ര വേഗം കേരള സംസ്ഥാന സേവന അവകാശ കമ്മീഷൻ രൂപീകരിക്കേണ്ടതാണ്. കമ്മീഷൻ സംസ്ഥാന സർക്കാർ സെക്രട്ടറിയിൽ കുറയാത്ത പദവിയോ ഇതര സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ കുറഞ്ഞത് തത്തുല്യമായ പദവിയോ വഹിച്ചിരിക്കുന്ന ആളായിരിക്കണം. കമ്മീഷന്റെ കാലാവധി ഔദ്യോഗിക ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഈ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിന്റെ വ്യവസ്ഥകൾക്കനുസൃതമായി പൊതുസേവനം ചെയ്യുന്നതിനുള്ള വീഴ്ചകളിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയോ യുക്തമെന്ന് കരുതുന്ന പക്ഷം അത്തരം കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുന്നതിലേക്കായി 1-ാം അപ്പീൽ അധികാരിക്കോ 2-ാം അപ്പീൽ അധികാരിക്കോ റെഫർ ചെയ്യാവുന്നതാണ്. കൂടാതെ പൊതുസേവനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയുള്ള പൊതു അധികാര സ്ഥാപനത്തിന്റെ ഓഫീസും 1-ഉം 2-ഉം അപ്പീൽ അധികാരികളുടെ ഓഫീസുകളും പരിശോധിക്കാം. കൂടാതെ 4-ാം വകുപ്പിന് കീഴിൽ വിജ്ഞാപനം ചെയ്യേണ്ടതായ കൂടുതൽ സേവനങ്ങൾ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരമുണ്ടായിരിക്കും. അതിനു പുറമെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് വിജ്ഞാപനങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള ചുമതലയും കമ്മീഷനുണ്ട്. എന്ന് മാത്രമല്ല, നിഷ്കർഷിച്ചിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥനെ 1-ാം അപ്പീൽ അധികാരിക്കോ 2-ാം അപ്പീൽ അധികാരിക്കോ എതിരെ യുക്തമെന്ന് കരുതുന്ന പക്ഷം വകുപ്പുതല അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ കമ്മീഷന് അവകാശമുണ്ടായിരിക്കും. ഈ പൊതുസേവനങ്ങൾ കൊടുക്കുന്ന രീതി, സമയനിഷ്ഠ, നിലവാരം ഇതെല്ലാം നിരീക്ഷിക്കുക. കൂടുതൽ കാര്യക്ഷമമായി സേവനങ്ങൾ എങ്ങനെ നൽകാമെന്നതിനെ കുറിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനും കമ്മീഷന് അവകാശമുണ്ടായിരിക്കും. ഈ നിയമപ്രകാരം നിയുക്ത ഉദ്യോഗസ്ഥനോ അത്തരം സേവനം നൽകുന്ന പ്രവൃത്തിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അർഹതയുള്ള ആളിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം

0: ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. നിയുക്ത ഉദ്യോഗസ്ഥനോ അത്തരം സേവനം നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അർഹതയുള്ള ആളിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ അനാവശ്യമായ കാലതാമസം വരുത്തിയെന്നോ അല്ലെങ്കിൽ മതിയായതും തക്കതായ കാരണവുമില്ലാതെ നൽകിയ പൊതുസേവനം ഏതെങ്കിലും വിധത്തിൽ അപര്യാപ്തമായോ ഒന്നാം അപ്പീൽ അധികാരി കണ്ടെത്തുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിക്ക് നിയുക്ത ഉദ്യോഗസ്ഥൻ്റെയോ അപ്രകാരമുള്ള മറ്റ് ഉദ്യോഗസ്ഥൻ്റെയോ മേൽ 1000 രൂപയിൽ കുറയാത്തതും 10,000 രൂപ വരെയുള്ള പിഴ ചുമത്താവുന്നതാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് പറയുവാൻ ന്യായമായ അവസരം നൽകേണ്ടതാണ്. അതിനു പുറമെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കാരണം കൂടാതെ അപ്പീൽ തീർപ്പാക്കുന്നതിൽ ഒന്നാം അപ്പീൽ അധികാരി അനാവശ്യ കാലതാമസം വരുത്തിയിട്ടുണ്ടെന്ന് രണ്ടാം അപ്പീൽ അധികാരി കണ്ടെത്തുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിയുടെ മേൽ 15,000 രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്. കൂടാതെ അപ്പീൽ തീർക്കുന്നതിൽ രണ്ടാം അപ്പീൽ അധികാരി കാലതാമസം വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തുന്ന പക്ഷം രണ്ടാം അപ്പീൽ അധികാരിയുടെ മേൽ 3,000 രൂപയിൽ കുറയാതെയും 15,000 രൂപ വരെ പിഴയും ചുമത്താവുന്നതാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പ് രണ്ടാം അപ്പീൽ അധികാരിക്ക് പറയാനുള്ളത് പറയുവാൻ ന്യായമായ അവസരം നൽകേണ്ടതാണ്. ആക്ടിന്റെ വ്യവസ്ഥ പ്രകാരം തുടർച്ചയായോ മനഃപൂർവ്വമായോ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷനോ രണ്ടാം അപ്പീൽ അധികാരിക്കോ ബോധ്യമാകുന്ന പക്ഷം അതാത് സംഗതി പോലെ നിയുക്ത ഉദ്യോഗസ്ഥനെ ഒന്നാം അപ്പീൽ അധികാരിക്കോ എതിരെ കൃത്യവിലോപനം കണക്കാക്കി ശിക്ഷയോടൊപ്പം സർവീസ് ചട്ടപ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇത്രയുമാണ് കേരള പൊതുസേവന ആക്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ.
1: കേരള പൊതുസേവന അവകാശ നിയമം 2025. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ.
2: നിയമരംഗം സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

ആകാശവാണി ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹിയിലെ. തുടർന്ന് മലയാള പരിഭാഷ.

0: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ

ഭീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000,000 ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെ

സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷേ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ

അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകളെടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന്

0: ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. മന്ദാരസുമോ മാകന്ദസുഖമോ എന്തോ വന്നെന്റെ മനസ്സിൽ കൊണ്ടു. ഗാനമെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് KP ഉദയഭാനു.

സംഗീതമേ പ്രിയ സംഗീതമേ, സന്മനോവീണയിൽ താനേ ഉണരും സംഗീതമേ. ഗാനം എഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അടുത്തതായി എ വി ശങ്കരൻ ഗാനമെഴുതി കെ പി ഉദയഭാനുവിൻ്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. ശ്യാമള യമുന തീരനികുഞ്ചത്തിൽ പ്രേമ തപസ്സിരിക്കും.

അവസാനമായി പി ഭാസ്കരൻ ഗാനമെഴുതി ജോസിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം, ഓടി ഓടി ഓടി വന്നു പൊന്നോണം.

പി ഭാസ്കരൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, എ വി ശങ്കരൻ, ആർ കെ ദാമോദരൻ, പൂവച്ചൽ ഖാദർ എന്നിവരുടെ വരികൾക്ക് കെ പി ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, വി ദക്ഷിണാമൂർത്തി, ദർശൻ രാമൻ, ജോസ് എന്നിവർ സംഗീതം നൽകി. ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രശ്മി ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. ഇന്ന് വൈകുന്നേരം 4

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: സാധ്യോ ജൂൺ കെ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭീ ദേശ്നെ ഏക് ബഡി സഫലത പായി. C-295 യെ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ ഔർ C-295 വിമാനനെ അപ്നി പെഹലി ഉഡാൻ പൂരി കീ ഹൈ ഔർ ഏസേ 40 വിമാൻ ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ. ഇസ്സേ MSME ഔർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹി ഹൈ, റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ.
1: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
2: उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
1: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന

0: ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതികവിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഡേറ്റ സയൻസ് മേ ബിടെക് പ്രോഗ്രാം ശുരൂ കർണേ ജാ റഹി ഹൈ. യേ ആധുനിക് ടെക്നോളജി കോ ഭാരത് കേ പാരമ്പരിക് ജ്ഞാൻ സേ ജോഡ്നേ കി ദിശാ മേ ഏക് മഹത്വപൂർണ കദം ഹൈ. ഇസ്സേ ഭാരതീയ ഭാഷാവോ കേ ലിയേ നയേ AI ടൂൾസ് തയ്യാർ കർണേ മേ മദദ് മിലേഗി.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സെയ്ഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സെയ്ഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവു ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു.

0: സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12:00 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
3: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടെ നിന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അതിനെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനിക്കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന്, യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫണ്ടിബുലം, ഇസ്തുമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പോൾ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയറായിട്ട് മറ്റ് അവയവങ്ങളിലും അല്ലെങ്കിലെ ആവരണങ്ങളിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന് ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെങ്കിൽ ട്യൂബിലാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യത

പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർ ടീ പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാനുള്ള സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗ സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് ഏതാണ്ട് ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്, ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ β-HCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ β-HCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. β-HCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500-ൽ കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 എന്നൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5-ാം തീയതി പീരീഡ് ആയെങ്കിൽ ഈ മാസം 5-ാം തീയതി ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡ് ആയി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-2 ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ ഇത് കണ്ടിട്ട് പീരീഡാണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവർ പിന്നൊന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ 3-ാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെങ്കിൽ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക, പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്ന് വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം. ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ആയിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പം അത് ഉടനടി തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിൻ്റെതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.

എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
2: C-295 വിമാനെ അപ്നി പെഹലി ഉഡാൻ പൂരി കീ ഹൈ ഔർ ഐസെ 40 വിമാന ഭാരത് മേ ഹി ബനായെ ജാ രഹേ ഹൈ ഇസ്സെ MSME ഔർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹീ ഹൈ റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ ഔർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭീ മജ്ബൂത് ഹോ രഹാ ഹൈ.
1: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിലുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹീ ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ്പർ 2 ലാഖ് രൂപയെ

0: तक का दुर्घटना बीमा मिलता है। इस योजना से पीड़ित परिवारों को अब तक जो हिसाब मिला है 3,700 करोड़ रुपए से अधिक की सहायता मिल चुकी है।
1: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे। मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं। मुझे इस बात की खुशी है इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं। मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी।
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ബി റഹേ ഹൈ ഓർ ഖിൽ ബി റഹേ ഹൈ പഹലേ കി തുൽന മേ അബ് കഹീ അധിക യുവാ ഖേലോ കോ കരിയർ കേ രൂപ മേ അപ്നാ റഹേ ഹൈ.
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 അംഗ രക്ഷാസംഘം ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80-ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള

0: സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് ആദ്യ കത്തിലേക്ക് കടക്കാം. പൂവേണം പൂപ്പട വേണം എന്ന മനോഹര ഗാനം ഇഷ്ട പരിപാടിയായ രഞ്ജിനിയിലൂടെ കേൾക്കാനായി കത്തയക്കുന്നു പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി എന്നീ ശ്രോതാക്കൾ കിടങ്ങറ കുട്ടനാട് നിന്നും. ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസും ലതികയും പാടിയതാണ് ഈ ഗാനം. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ നിന്നും.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നീ ശ്രോതാക്കൾ. പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾക്ക് രഞ്ജിനിയിലൂടെ സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ചന്ദ്രഹൃദയം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനം കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: രഞ്ജിനി തുടരുന്നു. വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓച്ചിറ പ്രയാർ വടക്ക് നിന്ന് ശിവകുമാർ. കൈതപ്രം രചിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്.

0: ഇല്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷഫറുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നീ ശ്രോതാക്കളാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചിത്രം വിശ്വരൂപം പുഷ്പങ്ങൾ അർപ്പിക്കും എന്ന് തുടങ്ങുന്ന ഗാനം പി സുശീല ആലപിച്ചത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ. അവർക്കായി ഈ ഗാനം കേൾക്കാം.

എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലയിൽ നിന്നും കാത്തിരിക്കുന്ന ഗാനം മദനോത്സവം എന്ന ചിത്രത്തിലെ സാഗരമേ ശാന്തമാക നീ എന്ന ഗാനമാണ്. പാടിയത് യേശുദാസ്, രചന ONV, സംഗീതം സലിൽ ചൗധരി. ഏവർക്കും സ്നേഹാശംസകൾ നേരുന്നു കെ പി മോഹനൻ.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. സ്നേഹപൂർവ്വം രഞ്ജിനിക്ക്, രഞ്ജിനിയുടെ പിന്നണി പ്രവർത്തകർക്കും അണിയറ ശില്പികൾക്കും ആകാശവാണി കുടുംബാംഗങ്ങൾക്കും സ്നേഹം. നന്ദി. പൂവിരിയും പുലരി എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ഗോവിന്ദൻ, പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്നും.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. 1985 പുറത്തിറങ്ങിയ തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ രചിച്ച്, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാവക്കാട് തിരുവത്രയിൽ നിന്നും ആചാരി.

മലയാലപ്പുഴ കോഴികുന്നം എന്ന സ്ഥലത്ത് നിന്ന് രഞ്ജിനിയുടെ ശ്രോതാക്കളായ ബിജു, സുനിത ബിജു എന്നിവർ എഴുതുന്നു, ഓർമ്മകളെ കൈവളച്ചാർത്തി വരൂ എന്ന ഗാനം കേൾക്കാനായി. ജ്യോതിലക്ഷ്മി പുന്നല്ലൂർ എന്ന നല്ല ശ്രോതാവിന് ഞങ്ങൾ ഈ ഗാനം സമർപ്പിക്കുന്നു എന്നുകൂടി എഴുതിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പ് രചിച്ച് സലിൽ ചൗധരി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം വെച്ചു തരുന്നതാണ്.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മരത്തം കൂട് നിന്നും രാജി. രാജിയുടെ കത്ത് വായിക്കാം. ഹായ് രഞ്ജിനി, സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോഴും എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. നിന്റെ ഗാനങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നു. രഞ്ജിനി എന്ന നിന്റെ പേര് ആരും ഇഷ്ടപ്പെടും. ഞാനും നിന്നെ ഇഷ്ടപ്പെടുന്നു. നീ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് വച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിനക്ക് എന്നെയും എന്ന് ആഗ്രഹിക്കുന്നു. രഞ്ജിനിയിലെ രാജി ആവശ്യപ്പെടുന്ന ഗാനം ഇതാണ്. കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിലെ കുടമുല്ലക്കാവിലെ കുസൃതിക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഈ ഗാനം എഴുതിയത് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. സ്ഥിരമായി രഞ്ജിനി കേൾക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് ഞാൻ. രഞ്ജിനിയിൽ ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിശദവിവരം ചുവടെ ചേർക്കുന്നു. ഗാനം സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ. ചിത്രം തകലുകൊട്ടാമ്പുറം. ബാലു കിരിയത്തിൻ്റെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ കത്ത് അയച്ചിരിക്കുന്നത് വള്ളിക്കോട് കോട്ടയം വള്ളിക്കോട് നിന്നും തോമസ് പി. എം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് പുതിയവിള വടക്ക് പേരാത്തുമുക്കിൽ നിന്നും സോമശേഖരപിള്ള, ഗീത, സനൽ, സായി, പാർവതി എന്നിവർ എഴുതുന്നത്. സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾക്ക് ഒരു ഗാനം വെച്ചു തരണം. വെച്ചു തരുമല്ലോ. ബ്രഹ്മചാരി എന്ന സിനിമയിലെ ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം. ഞങ്ങൾ ഈ ഗാനം ഈ നിലയത്തിലെ എല്ലാവർക്കും, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും, പുതിയവിള ആർ ദിലീപ്, ശൈലജ, കാഞ്ഞൂർ വാസുദേവൻ, പുല്ലംകുളങ്ങര പാണ്ഡവർ കൊട്ടാരത്തിൽ വിജയൻപിള്ള എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഗാനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വയലാറിന്റെ രചന വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

എത്രയും സ്നേഹമുള്ള രഞ്ജിനിക്ക് എനിക്ക് ഒരു ഗാനം വെച്ച് തരാമോ? ഞാൻ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഒക്കെ വച്ചു തന്നിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. എനിക്ക് വേണ്ട ഗാനം തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന സിനിമയിലെ ഇന്നല്ലോ നമ്മുടെ ജന്മദിനം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനവും കേൾപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ കത്തെഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. മനോഹരനായി ഈ ഗാനം കേൾപ്പിക്കുന്നു. കണിയാപുരം രാമചന്ദ്രൻ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുന്നു. ഇതുവരെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകൾ എഴുതുക. എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014.

0: ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I'm Saira Mujtaba with the Midday News.

വിശാലമായ നദീതീരങ്ങളിലൂടെയോ അഴിമുഖങ്ങളിലൂടെയോ നടക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കിക്കിക്, ടിറ്റി ടുയി, ടിറ്റി ടുയി എന്നിങ്ങനെയോ കീയെ കീയെ എന്നോ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരിക്കും. നിലാവുള്ള രാവുകളിൽ നിലയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കവേ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവാച്യമായൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക.

0: ഒത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ്, ഡിക് ടിക്, ഡിഡ് യു ഡു ഇറ്റ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെയാണ് ചിലർക്ക് തോന്നുക. ട്രിക് ട്രിക് എന്നിങ്ങനെയും ഇവ കരയാറുണ്ട്. എന്തായാലും പുഴയൊഴുകുന്ന കളകള ശബ്ദത്തിന് ഇവയുടെ ശബ്ദം അകമ്പടി സേവിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിനാകെ ഒരു ഗരിമ വർദ്ധിക്കും. കാവ്യമായ ഒരു അനുഭൂതിയാവും നമുക്കുണ്ടാവുക.
1: പുഴയോരത്ത് ഇങ്ങനെ രാപകൽ ഉറക്കെ ശബ്ദിക്കുന്ന തിത്തിരി പക്ഷികളെ ആരും ഇഷ്ടപ്പെട്ടു പോകും? തിത്തിരിയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഒരു തറവാടിയുടെ മട്ടും ഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നിപ്പോകും. തിത്തിരി പക്ഷികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യരുടെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ തലവെട്ടം കണ്ടാലുടനെ ഉച്ചത്തിൽ കരയുന്നതാണ് ഇവയുടെ ശീലം. ശത്രുക്കൾ വരുന്നുവെന്നതിൻ്റെ അപായ സൈറനാണ് ഇവ മുഴക്കുന്നത്. എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജാഗരൂകരായിക്കൊള്ളും. ശബ്ദം കൊണ്ടുള്ള മുന്നറിയിപ്പ് കേട്ട് നമ്മൾ വഴിമാറുന്നില്ലെന്ന് കണ്ടാൽ അവ ഊക്കോടെ നമുക്ക് നേരെ പറന്നു വന്ന് ഭയപ്പെടുത്താൻ നോക്കും. മനുഷ്യരെ കാണുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനാൽ ചെങ്കണ്ണി തിത്തിരിയെ ആൾകാട്ടി എന്ന് വിളിക്കാറുണ്ട്.
0: പുരാതന കാലത്ത് തന്നെ തിത്തിരിപ്പക്ഷികളെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. നമുക്കുള്ള 108 ഉപനിഷത്തുകളിലൊന്ന് തൈത്തിരിയ ശാഖയാണ്. യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തിരി ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് തിത്തിരിപ്പക്ഷിയുടെ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസിദ്ധ ആചാര്യനായിരുന്ന യാജ്ഞവൽക്കൻ യജുർവേദ പണ്ഡിതനായ വൈശമ്പായനന്റെ കീഴിൽ വേദം പഠിക്കുന്ന കാലം. തനിക്ക് സംഭവിച്ച ബ്രഹ്മഹത്യാപാപത്തിന് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഗുരു ശിഷ്യരോട് പറഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ഗുരുവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യാജ്ഞവൽക്കൻ പറഞ്ഞു. താൻ പകർന്നു നൽകിയ അറിവിൽ അഹങ്കരിക്കുന്ന ശിഷ്യനോട് ഗുരുവിന് ദേഷ്യം തോന്നി. താൻ പഠിപ്പിച്ച അറിവെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആശ്രമം വിടാൻ ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു. പഠിച്ച വേദഭാഗങ്ങളെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ് യാജ്ഞവൽക്കന് ആശ്രമം വിടേണ്ടതായി വന്നു. മറ്റു ശിഷ്യർ തിത്തിരിപ്പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വേദഭാഗമെല്ലാം ഒത്തിപ്പെറുക്കി തിന്നു. അങ്ങനെയാണ് വൈശമ്പായ മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖയെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
2: ഫ്ലോർ പക്ഷികൾ ഉൾപ്പെടുന്ന കരാർഡ്രൈഡി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണ് റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന ചെങ്കണ്ണി തിത്തിരിയും യെല്ലോ വാറ്റിൽ ലാപ്പിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരിയും.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: ദേശാടന കാലങ്ങളിൽ ഗ്രേഹഡ് ലാപ്പിംഗ് എന്ന ചാരത്തലയൻ തിത്തിരിയെയും കേരളത്തിന്റെ പലഭാഗങ്ങളിലും അപൂർവമായി കാണാറുണ്ട്. വാനലസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ചെങ്കണ്ണി തിത്തിരി നനവുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ വാനലസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞക്കണ്ണി തിത്തിരിക്ക് വരണ്ട പ്രദേശങ്ങളാണ് പ്രിയം. കണ്ണിന് ചുറ്റുമുള്ളതും അല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ചർമ്മത്തിന്റെ നിറം പിങ്ക് കലർന്ന ചുവപ്പാണ് ചെങ്കണ്ണിക്ക്. മഞ്ഞ നിറത്തിലുള്ള ചർമ്മം മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിക്കുമുണ്ട്. തലയും കഴുത്തിന് താഴെ വരെ കറുപ്പാണ് ചെങ്കണ്ണിയുടെ നിറം. പുറം കടുത്ത തവിട്ട് നിറവും തൂവലുകൾ തിളക്കവും ഉള്ളതാണ്. മഞ്ഞക്കണ്ണി തിത്തിരിയുടെ പുറം

0: ചവിട്ട് നിറമാണ്. തലയുടെ നിറം കറുപ്പ്. രണ്ടിനം പക്ഷികളുടെയും ഉദരം വെളുപ്പാണ്. കാലുകൾ മഞ്ഞയും. ഒറ്റക്കായല്ല തിത്തിരിപ്പക്ഷികളെ കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ മിക്കവാറും അടുത്തു തന്നെ ഉണ്ടാകും. തിത്തിരിപ്പക്ഷികൾ മുട്ടയിടുന്നത് വെറും തറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചരൽക്കുന്നുകളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷികൾ കുന്നിടിക്കലും മറ്റും കാരണം പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചെങ്കണ്ണി തിത്തിരിയുടെയും സ്ഥിതി പരുങ്ങലിലാണ്. ഈ പക്ഷിയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ പക്ഷികൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഭീഷണിയോ അപകടമോ നേരിട്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ഉച്ചത്തിൽ ശബ്ദിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും വട്ടത്തിൽ പറന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക.
1: പൊതുവേ കടൽക്കരയിലും ജലാശയങ്ങളോട് ചേർന്നും കാണപ്പെടുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. വിശാലമായ പറമ്പുകളിൽ ഇവയെ കാണാമെങ്കിലും അടുത്തെവിടെയെങ്കിലും ഒരു കുളമെങ്കിലും ഉണ്ടായാൽ ഇവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. രണ്ട് ജാതി തിത്തിരി പക്ഷികളാണ് കേരളത്തിലുള്ളത്, ചെങ്കണ്ണിയും മഞ്ഞക്കണ്ണിയും. രൂപത്തിൽ ഇവ തമ്മിൽ നല്ല സാമ്യമുണ്ട്, എങ്കിലും ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെങ്കണ്ണി തിത്തിരിയുടെ മുഖത്ത് ചുവപ്പ് നിറമുണ്ടായിരിക്കും, മഞ്ഞക്കണ്ണിക്ക് മഞ്ഞയും. മണൽക്കോഴികളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവ രണ്ടും. ഇവ കരയുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട്.
2: സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണി തിത്തിയുടെ തല, കഴുത്ത്, താടി, തൊണ്ട, മാറിടം എന്നിവ നല്ല കറുപ്പായിരിക്കും. വീതിയുള്ള വെള്ളപ്പട്ട കണ്ണിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ പാർശ്വത്തിൽ കൂടി അടിവശത്തുള്ള വെള്ളയിൽ ചെന്നു ചേരുന്നു. ഇവയുടെ പുറവും പൂട്ടിയ ചിറകുകളും മങ്ങിയ പിച്ചളയുടെ നിറമാണ്. വാലിനും മുതുകിനും ഇടയ്ക്കുള്ള ഭാഗം വെള്ളയായിരിക്കും. വെളുത്ത വാലിനു കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടായിരിക്കും. കണ്ണുകളും കൊക്കും അവയ്ക്കിടയിലുള്ള ചർമ്മവും ചെറിയൊരു പൂവും ചുവപ്പായിരിക്കും. അതുകൊണ്ടുതന്നെ അവയുടെ മുഖത്താരോ കുങ്കുമം തേച്ചുവിട്ടതുപോലെ ഇരിക്കും. ചിറകുകൾ തുറക്കുമ്പോൾ വലിയ തൂവലുകൾ കറുപ്പാണെന്ന് കാണാം. ഓരോ ചിറകിലും തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളപ്പട്ടയുണ്ടായിരിക്കും.
1: മഞ്ഞക്കണ്ണിയുടെ മുഖത്ത് ചുവപ്പിന് പകരം മഞ്ഞയായിരിക്കും. തലയിൽ ഒരു കറുത്ത തൊപ്പി ഉണ്ടായിരിക്കും. അതിന് താഴെ കണ്ണിൽ നിന്ന് പിടലി വരെ പോകുന്ന വെള്ള വരയുണ്ട്. താടി, തൊണ്ട, മാറിടം എന്നിവ മണൽ നിറമായിരിക്കും. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ചെങ്കണ്ണിയുടേതുപോലെയാണ്. മഞ്ഞക്കണ്ണി പറക്കുമ്പോൾ ചിറകുകളിൽ വെള്ളപ്പട്ട തെളിഞ്ഞു കാണും. യെല്ലോ വാട്ട്ലെറ്റ് ലവ് വിംഗ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. വനലസ് മലബാറിക്കസ് എന്നാണ് ശാസ്ത്രനാമം.
2: തിത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ അത് അനുകരിക്കാറുണ്ട്. മുട്ടയെ തട്ടാതെ പോ, മുട്ടയെ തട്ടാതെ പോ എന്നിങ്ങനെയാണ് കുട്ടികൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയുക. ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന കാലം. പടനിലത്ത് ഒരു തിത്തിരി പക്ഷി കൂടൊരുക്കിയിരുന്നു. തിത്തിരികൾ നിലത്ത് ചെറിയ കല്ലുകൾ പെറുക്കി അടവെച്ച് അതിലാണ് കൂടൊരുക്കുന്നത്. കൊടും യുദ്ധമാണ്. ആനയും കുതിരയും തേരുകളും പായുന്ന പടനിലത്ത് തന്റെ മുട്ടയും കുഞ്ഞും നശിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് തള്ളപ്പക്ഷി മുട്ടയെ തട്ടാതെ പോയെന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുവത്രേ. ഒടുക്കം ഒരാനയുടെ കുടമണി കൃത്യമായി കൂടിനു മുകളിലേക്ക് പൊട്ടിവീണ് മുട്ടയ്ക്കും കുഞ്ഞിനും രക്ഷാകവചമായെന്നാണ് കഥ. തിത്തിരികൾ തറയിൽ തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. മരച്ചില്ലകളിലൊന്നും ഇവയിരിക്കാറില്ല. മണ്ണിലുള്ള കൃമികീടങ്ങളാണ് മുഖ്യ ആഹാരം. ജോഡിയായും ചെറുകൂട്ടമായും ഇവയെ കാണാനാവും.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം സമാപിക്കുന്നു.
1: മറു കിളിയേറ്റ് പാടുമോ ഒരു കിളി പാട്ടുമോളവേ.
0: രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ, ഡോക്ടർ കെ എം പായുമായി ജോസഫ് പാലക്കാപ്പള്ളി നടത്തിയ അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 5 മണിക്ക്.

ആകാശവാണി, സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 4 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ഗായത്രി ദേവി എന്റെ അമ്മ എന്ന ചിത്രത്തിൽ സത്യനന്ദിക്കാട് രചിച്ച ശ്യാം സംഗീതം നൽകി പി. സുശീല പാടിയ ഗാനം കേൾക്കൂ.

0: നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴി സൗജന്യ വൈദ്യുതി സ്വന്തമാക്കൂ. 1 കോടി വീടുകളെ സൗരോർജത്തിലേക്ക് മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പരിസ്ഥിതി സൗഹൃദമായ ഊർജത്തിലൂടെ നാളെയുടെ ലോകത്തെ പ്രകാശപൂരിതമാക്കാം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോൺസന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. 1 കഥ 1 നുണക്കഥ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് MD രാജേന്ദ്രൻ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം ശ്വേത പാടിയ ഗാനം. മാടമ്പി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകിയതാണ് ഈ ഗാനം.

ഗോപിസുന്ദറിന്റെ ഈണത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഹരിനാരായണൻ, ചിത്രം 1983.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്ത ഗാനം പൂക്കാലം വരവായി. ഈ ചിത്രത്തിൽ കൈതപ്രം രചിച്ച ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനം. ഗായകൻ ജി വേണുഗോപാൽ.

എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന. ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കളിമണ്ണ് എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകിയ ഗാനമാണ്. ഗായിക ശ്രേയ ഘോഷാൽ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളെ നമുക്കിനി കേൾക്കാം. എസ് രമേശൻ നായർ രചിച്ച്, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്.

അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനത്തിന് ഈണം നൽകിയത് ഗോപി സുന്ദർ. ഈ ഗാനം എഴുതിയത് റഫീഖ് അഹമ്മദ്.

എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ രശ്മിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രശ്മിയിൽ ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ മാവേലിക്കര അറുനൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒരു കൂട്ടം കൂട്ടുകാരാണ്. നമുക്ക് അവരുടെ പരിപാടികൾ കേൾക്കാം. ഇന്ന് ആദ്യം ഒരു ലളിതഗാനവുമായി എത്തുന്നത് സേറ എസ്പോളാണ്.

0: Crevano.
1: അടുത്തത് ഒരു കഥയാണ്. കഥ പറഞ്ഞു തരുന്നത് അലങ്കൃത എസ്.
0: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വരുത്തിയ വീണ. കൂട്ടുകാരെ, ആമയുടെയും മുയലിന്റെയും കുറുക്കന്റെയും കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്റെ ഈ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നോക്കൂ, ചൂളം വിളിച്ച് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെ തിക്കിലും തിരക്കിനുമിടയിൽ ഒരു യുവാവ് കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ചെറിയൊരു പെട്ടിയുമായി പുറത്തേക്കിറങ്ങി. പെട്ടി താഴെ വെച്ച് തന്റെ കൂളിംഗ് ഗ്ലാസ് പൊക്കി തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി. എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം. അയാൾ ഉറക്കെ വിളിച്ചു, ഈ കൂലി, ഈ കൂലി. പക്ഷെ ഒറ്റ കൂലിക്കാരൻ പോലും അയാളെ തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാവരും ധാരാളം വെട്ടിയുമായി വന്ന ആൾക്കാരുടെ പിറകെ പോയി. ഷേ, നാശം, ആരും വരുന്നില്ലല്ലോ. യുവാവ് ദേഷ്യത്തോടെ പിറുപിറുത്തു. അപ്പോൾ അതുവരെ പോയ ഒരാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ, എന്തു പറ്റി? എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല. ഈ പെട്ടി ചുമക്കാനാണോ താങ്കൾ ആളെ അന്വേഷിക്കുന്നത്? ഇത് താങ്കൾക്ക് തന്നെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ചോദ്യം യുവാവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യുവാവ് അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു കരുതി? പെട്ടി ചുമക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഓഹോ, അങ്ങനെയാണോ, എങ്കിൽ ഞാൻ ചുമക്കാൻ പെട്ടി എന്ന് പറഞ്ഞ് യുവാവിന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി അയാൾ മുൻപിൽ നടന്നു. യുവാവ് ഗവൺമെന്റ് സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പണമെടുത്ത് അയാളുടെ നേർക്ക് നീട്ടി. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് എന്താണെന്നോ, എനിക്ക് വേണ്ട, കുട്ടി തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ അയാൾ യാത്രയായി. പിറ്റേന്ന് നഗരത്തിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രസംഗം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് നമ്മുടെ യുവാവും അവിടെ എത്തി. വീട്ടിലേക്ക് വന്ന ആളിനെ കണ്ട് നമ്മുടെ യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ടി ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും ഉന്നതയിലുള്ള ആളാണോ ഒരു മടിയുമില്ലാതെ എന്റെ പെട്ടി ചുമന്നത്? എന്നാൽ ഞാനോ? തന്റെ പ്രവൃത്തിയിൽ യുവാവിന് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിന്റെ കാലിൽ വീണ് യുവാവ് മാപ്പ് ചോദിച്ചു. അദ്ദേഹം യുവാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നോ, വളർച്ച ഒരിക്കലും അഹങ്കാരത്തിന്റെ ചവിട്ടുപടി ആവരുത്, അത് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. കൂട്ടുകാരെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നറിയാമോ? സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ മഹാനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? നന്മ, ലാളിത്യം.

0: സത്യസന്ധത എന്നിവ നാം എത്ര ഉന്നതയിലെത്തിയാലും നമ്മളിൽ നിന്ന് അകന്നു പോകരുത്.
1: ഇനി ഒരു കവിതയായാലോ. പോയ കാലം എന്ന കവിത ചൊല്ലുന്നു ശ്രീലക്ഷ്മി എസ് കെ.

റേഡിയോയിലൂടെയും ടിവിയിലൂടെയൊക്കെ യുദ്ധത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറില്ലേ? ഇനി യുദ്ധത്തിനെതിരെ ഒരു ചിത്രീകരണവുമായി ഒരു കൂട്ടം കൂട്ടുകാരാണ് എത്തുന്നത്. ഇവാന, ഇലിഷ്യ, അലങ്കൃത, ദേവലക്ഷ്മി, ദീക്ഷിത, സേര രാജേഷ്, നൈനിക എന്നിവർ അവതരിപ്പിക്കുന്ന ചിത്രീകരണം കേൾക്കാം

0: ഇഷ്ടമുള്ളവരെ, ലോകസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട രാജ്യങ്ങൾ യുദ്ധക്കൊതിപ്പുകൊണ്ട് ബോംബുകൾ വർഷിക്കുന്നു, എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്നു, പിഞ്ചു ബാല്യം പോലും തകർത്തെറിയുന്നു. ഇവിടെ ക്രൂരതയ്ക്ക് മുന്നിൽ സമാധാനത്തിന് വേണ്ടി വിലപിക്കുന്ന കുഞ്ഞുങ്ങൾ. യുദ്ധം തരുന്ന സമ്മാദ്യം എന്താണ്? ലോകത്തിന്റെ കപടത അറിയാത്ത കുഞ്ഞുങ്ങളുടെ ദാരുണമായ അന്ത്യം. ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സമാധാനത്തിന്റെ പ്രാവുകൾ.
1: അതെ, എനിക്ക് ചോര വേണം. എല്ലായിടത്തും പുകയും തീയും മാത്രം മതി. രാജ്യങ്ങൾ തമ്മിൽ തല്ലട്ടെ, മനുഷ്യർ നശിക്കട്ടെ. ഇതാണെന്റെ വിജയം. ദേ, അവിടെ രണ്ട് കുട്ടികൾ. അവരെന്താ പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ.
2: എനിക്ക് പേടിയാവുന്നു. എന്റെ വീട് തകർന്നു പോയി. എന്റെ സ്കൂളും കളിപ്പാട്ടങ്ങളും എവിടെ?
3: നോക്കൂ, ആകാശം കറുത്തിരിക്കുന്നു. പൂക്കളെല്ലാം വാടിപ്പോയി. എന്തിനാണ് ഈ വലിയവർ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്?
2: അങ്ങനെ യുദ്ധത്തിനൊരു അവസാനം വരുന്നു. ദേ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ.
4: നിർത്തു, ഈ ക്രൂരത അവസാനിപ്പിക്കൂ. വെടിയുണ്ടകൾ കൊണ്ട് ആർക്കും സന്തോഷം നേടാനാവില്ല.
1: നിങ്ങൾ വെറും പക്ഷികളല്ലേ? എന്റെ പീരങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്?
5: പീരങ്കികൾക്ക് മനുഷ്യന്റെ ഹൃദയം കീഴടക്കാനാവില്ല. സ്നേഹം കൊണ്ടേ ലോകത്തിനെ മാറ്റാൻ കഴിയൂ.
6: യുദ്ധം തകർക്കുന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഇനിയൊരു യുദ്ധം ഈ ഭൂമിക്ക് താങ്ങാനാവില്ല. ശ്രദ്ധിക്കൂ, ആ കുട്ടികൾ എന്തോ പറയുന്നുണ്ട്.
2: ഞങ്ങൾക്ക് വേണ്ടത് ബോംബുകളല്ല, പുസ്തകങ്ങളാണ്.
3: ഞങ്ങൾക്ക് വേണ്ടത് തോക്കുകളല്ല, കളിക്കളങ്ങളാണ്.

0: ആകാശവാണിയിലെത്തുന്ന എല്ലാ കൂട്ടുകാരും പറയാറുണ്ട് അവർക്ക് റേഡിയോയിലൂടെ പരിപാടികൾ കേൾക്കാൻ ഇഷ്ടമാണെന്ന്. നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളെക്കുറിച്ചും റേഡിയോ സ്വപ്നത്തെക്കുറിച്ചും അറുനൂറ്റിമംഗലം സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി വാസന്തി പ്രദീപ് എഴുതിയ കവിത ചൊല്ലുന്നു സേറ എസ് പോൾ.
1: റേഡിയോ നമ്മുടെ ചങ്ങാതി, എന്നും നമ്മുടെ ചങ്ങാതി. റേഡിയോ നമ്മുടെ ചങ്ങാതി, എന്നും നമ്മുടെ ചങ്ങാതി. ദിവസം മുഴുവൻ അറിവുകൾ പകരും റേഡിയോ നല്ലൊരു ചങ്ങാതി. സുഭാഷി

ഇടും. അടുക്കളയിലൊരു റേഡിയോ നിത്യം അമ്മമാരുടെ സന്തോഷം. റേഡിയോ നല്ലൊരു ചങ്ങാതി എന്നും നമ്മുടെ ചങ്ങാതി.

0: പേര് മോണോ ആക്ട് കേട്ടാലോ. മോണോ ആക്ടുമായി എത്തുന്നു നൈനിക എസ്.
1: മാതാപിതാക്കളുടെ നേരിയ ഒരു അശ്രദ്ധ മൂലം കൊഴിഞ്ഞുപോയ ഒരു ബാലത്തിന്റെ സംഭവ കഥ ശ്രദ്ധിക്കാം. ഹായ് തുമ്പി, തുമ്പി അല്ലേലും ഈ തുമ്പി എങ്ങനെയാ? ഇന്നലെയും പാറിപ്പോയി, ഇന്നും പാറിപ്പോയി. അച്ഛനുണ്ടല്ലോ വീട്ടിൽ, അച്ഛനോട് ചോദിക്കാം. എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോന്ന്. അച്ഛ അച്ഛ, എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോ?
2: മാറി നിക്കടി അങ്ങോട്ട്, മനുഷ്യനോട് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുകയല്ലേ നിനക്ക് തുമ്പിയെ പിടിച്ചു തരാൻ. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ?
1: അമ്മയുണ്ടല്ലോ വീട്ടിൽ, അമ്മയോട് ചോദിക്കാം എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്നും പിടിച്ചുതരാമോന്ന്. അമ്മേ അമ്മേ, എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചു തരാമോ?
2: മോറടി അങ്ങോട്ട്, മനുഷ്യനോട് നൂറുകൂട്ടം പണിയെടുക്കുക, മൊബൈലിലെ സ്റ്റാറ്റസ് പോലും ഒന്നും നോക്കിയില്ല. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ?

0: ഹായ്, മല്ലിപ്പൂ, റോസാപ്പൂ, എത്രയെത്ര പൂക്കളാ! ഞാനും ഇവിടെ പൂത്തുമ്പിയായി ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ഇവിടെ പാറിക്കളിക്കാമായിരുന്നു. ആക്രിയേ ആക്രി ആക്രി, പഴയ പാത്രങ്ങൾ കുപ്പിച്ചെല്ലുകൾ എടുക്കാനുണ്ടോ? ആക്രി ആക്രി, തങ്ക പെണ്ണ് ഒമ്പ അഴുകാക്ക്, ഇങ്ക് വാക്കുട്ടി ഒമ്പ പേര് സള്.
1: അയ്യോ, എന്നെ പിടിക്കല്ലേ, പിടിക്കല്ലേ അമ്മേ, അമ്മേ.
0: ഹലോ, ആ അമ്മൂൻ്റെ അമ്മയാ. ആ എന്താ ടീച്ചറേ, ആ വടക്ക് പറയാറുണ്ട്? ആ പക്ഷെ അതൊന്നും കൊണ്ടല്ല, വീട്ടിലെ ജോലി തിരക്ക് കാരണം. ആ ടീച്ചറേ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. മോളെ അമ്മു, അമ്മു, അമ്മയുടെ മോൾക്ക് അമ്മ തുമ്പിയെ പിടിച്ചാലോ? പ്രധാന വാർത്തകൾ. 5 വയസ്സുകാരി പെൺകുട്ടിയെ കടുത്തറുത്ത നിലയിൽ റോഡരികിൽ കണ്ടെത്തി. ഇതുവരെയും പെൺകുട്ടിയെ തിരിച്ചറിയാനായിട്ടില്ല.
1: അയ്യോ, അതെന്റെ മോളാ, മോളെ, മോളെ.
0: പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുട്ടികളാണ്, കുട്ടിത്തം വിട്ടുമാറാത്ത കുട്ടികൾ. കളിയും ചിരിയും കുസൃതികളുമായി നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കൂ.
2: ഇനി ഒരു സംഘഗാനം കേൾക്കാം. പാടുന്നവർ അവന്തിക സനിൽ, മിത്ര മനു, ഇവാന, ഇലിഷ എന്നിവരാണ്.

0: എല്ലാവർക്കും ഇതുവരെയുള്ള പരിപാടികൾ ഇഷ്ടമായില്ലേ? ഒരു കൂട്ടം പരിപാടികളുമായി ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ്. ഇനി ശിവകാർത്തിക് അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
1: പണ്ട് പണ്ട് ഒരിടത്ത് കിട്ടുക്കാക്കയും മിട്ടുക്കാക്കയും എന്നീ പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ മരക്കൊമ്പിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ അവർ തമ്മിൽ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അവരുടെ വാക്കുതർക്കം എന്തെന്നാൽ ആരാണ് മിടുക്കനും ശക്തിശാലിയുമെന്നായിരുന്നു. തർക്കം വലുതായി വലിയ വഴക്കായിപ്പോയി. അപ്പോൾ കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മളിൽ ആരാണ് മിടുക്കനും ശക്തിശാലിയുമെന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മിട്ടുക്കാക്കയ്ക്കും അത് സമ്മതമായി. കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മൾ രണ്ടാളും കനമുള്ള സഞ്ചികൾ കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയിക്കുക. രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി. കിട്ടുക്കാക്ക ദുഷ്ട മനസ്സുള്ളവനും കൗശലക്കാരനുമായിരുന്നു. അവൻ തന്റെ സ്വന്തം സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകൾ നിറച്ചു. പക്ഷെ പാവം മിട്ടുവിന്റെ സഞ്ചിയിൽ ഉപ്പാണ് നിറച്ചത്. രണ്ടുപേരും പറന്നു തുടങ്ങി. കിട്ടുക്കാക്ക മിട്ടുക്കാക്കേക്കാളും ഉയരത്തിൽ പറന്നു. അങ്ങനെ അവർ പറന്നുപോയപ്പോൾ എന്തു പറ്റി? മാനം കറുത്ത് ഇടിവെട്ടി മഴ പെയ്തു. കിട്ടുക്കാക്കയുടെ സഞ്ചിയിലുള്ള പഞ്ഞിത്തുണ്ടുകൾ നനഞ്ഞ് നല്ല ഭാരമുള്ളതായി. നമ്മുടെ മിട്ടുവിന്റെ സഞ്ചിയിലുള്ള ഉപ്പ് അലിഞ്ഞും പോയി. മാത്രമല്ല, അവന്റെ സഞ്ചിയിലുള്ള ഭാരം കുറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മിട്ടുക്കാക്ക ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. സത്യസന്ധനായ മിട്ടുക്കാക്ക ഈ പന്തയത്തിൽ ജയിച്ചു. ദുഷ്ടമനസ്സിന്റെ ഉടമയായ കിട്ടുക്കാക്ക ഈ മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കാര്യത്തിൽ നിന്ന് കിട്ടുക്കാക്ക ഒരു പാഠം മനസ്സിലാക്കി. അതെന്താണെന്നറിയണ്ടേ? നമുക്കാരെയും ചതിച്ചുകൊണ്ട് ഒന്നിലും വിജയിക്കാൻ കഴിയില്ല. സത്യം മാത്രമേ എപ്പോഴും വിജയിക്കൂ.
0: രശ്മിയിൽ ഇന്ന് അവസാനമായി ഒരു ലളിതഗാനമാണ്. പാടുന്നത് അഭിഷേക് എ ആർ.

0: രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് അവിസ്മരണീയമായ പേരാണ് ഡോക്ടർ കെ എൻ പൈ. അക്കാഡമിക് ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾക്കപ്പുറം ആരോഗ്യമേഖലയിലെ നിസ്വാർത്ഥ സേവനവും രോഗികളോടുള്ള ആഴമേറിയ സഹാനുഭൂതിയും ജീവകാരുണ്യ സമീപനവുമാണ് ഡോക്ടർ പയ്യെ അക്കാലത്ത് തിരുവിതാംകൂറിലെ കൺകണ്ട വൈദ്യദൈവം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. കേരളത്തിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മാർഗദർശകനായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു. 1950കളുടെ അവസാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പി അവതരിപ്പിച്ചതിലും ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്ത് ആദ്യകാലത്ത് കീമോതെറാപ്പി മരുന്നുകൾ

0: വന്നതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനാണ്. 1976 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ കെ എൻ പയ്യുമായി ജോസഫ് പാലയ്ക്കപ്പള്ളി നടത്തിയ അഭിമുഖമാണ് ഇന്ന് മൊഴിയുറവകളിൽ.
1: സാർ, അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലും മറ്റും പോയിരുന്നെന്ന് കേട്ടല്ലോ. അവിടത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും വൈദ്യശാസ്ത്ര രംഗമായിട്ട് തുലനം ചെയ്യുകയാണെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്?
2: ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ കമ്പാരിസനായിട്ട് നമുക്ക് വളരെ ചുരുക്കമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലായിട്ട് ജനപ്പെരുപ്പം, കേരളത്തിലെന്ന് മാത്രമല്ല അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എവിടെ എടുത്താലും പ്രധാനമായിട്ടുള്ളത് ജനപ്പെരുപ്പം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം. നേരെ മറിച്ചാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അവിടെ ആളുകളെ കാണുന്നത് ചുരുക്കം, കൂടുതലും കാറുകളായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ സുഖക്കേടുകളാണെങ്കിൽ ഭാരതത്തെ, കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആഹാരമില്ലായ്മയും ദാരിദ്ര്യവും അങ്ങനെ ഒരു ഡിസീസസ് ഓഫ് പോവർട്ടി എന്ന് നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം. ആ തരത്തിലുള്ള രോഗങ്ങളും അതിനോട് സമീപം തന്നെ അമിതാഹാരം കൊണ്ട് ഉണ്ടാകുന്ന ആ ഹൃദ്രോഗം, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡിജനറേറ്റീവ് ഡിസീസസ്, ഇതുപോലെ സമ്മിശ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലും മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലും കാണുന്നത്. നേരെ മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ഡിസീസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അവിടെ ആഹാരത്തിൻ്റെ എക്സസ് കൊണ്ടിട്ട്, കൂടുതൽ ഉപയോഗം, അമിതാഹാരം കൊണ്ട് ഉണ്ടാകുന്ന ഡിജനറേറ്റീവ് ഡിസീസസ്, പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ഡിജനറേറ്റീവ് ഡിസീസാണ് സാധാരണ കാണാറുള്ളത്. അതുമാത്രമല്ല, ശാസ്ത്രസാങ്കേതിക രംഗത്ത് അവർ വളരെ പുരോഗമിച്ചിട്ടുണ്ട്. അവർക്കതിന് വേണ്ട ഉപകരണങ്ങളും ധാരാളം ഉണ്ട്. അത് വേണ്ടതിനുവണ്ണം ഉപയോഗിച്ച് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഗവേഷണം നടത്തി വളരെ പുരോഗമിക്കുന്നുണ്ട്. നമുക്കതിനുള്ള ചുറ്റുപാട് കുറച്ച് കുറവാണ്.
1: സാർ, MBBS ഒക്കെ എടുത്ത ശേഷം ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി?
2: 43 ഞാൻ ആദ്യമായിട്ട് പാസ്സായി തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ഹൗസ് സർജനായിട്ട് ചേരുന്നത്. അന്ന് തൊട്ട് ഇപ്പോൾ ഏകദേശം 47 ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്.
1: അന്നത്തെ കേരളത്തിലെ സൗകര്യങ്ങളും ഇന്നത്തെ സൗകര്യങ്ങളുമായിട്ട് തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ സാറിന് അതിനെക്കുറിച്ച് എന്താണ് പഴയ ഓർമ്മയിൽ നിന്ന് പറയാനുള്ളത്?
2: അന്നത്തെ കാലത്തെ സൗകര്യങ്ങളും ഇപ്പോഴുള്ള സൗകര്യങ്ങളും തുലനം ചെയ്ത് നോക്കുമ്പോൾ വളരെ അന്തരമാണ് കാണുന്നത്. കഷ്ടിച്ച് ഒരു 10-80 ആശുപത്രികളോ ഡിസ്പെൻസറികളോ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 300 ഡോക്ടർമാരും സേവനത്തിൽ ഉണ്ടായിരുന്നു. 14,000 കിടക്കകൾ മാത്രമേ അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് അന്ന് കിടന്നിരുന്നത്. അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് ഏകദേശം നമുക്ക് 1,000 ആശുപത്രികളും ഡിസ്പെൻസറികളും ഗവൺമെൻറ് തലത്തിലും ഏകദേശം അത്രയും തന്നെ സ്വകാര്യ മേഖലയിലെയും ഉണ്ട്. ഡോക്ടർമാരാണെങ്കിൽ ഏകദേശം 10,000 ഉണ്ട്. 5,000 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്ന കണക്കിൽ ഏകദേശം എത്തിയിട്ടുണ്ട്.
1: ഇത് ഗവൺമെൻറ് ഭാഗത്ത് മാത്രം
2: അല്ല, പൊതുവെയുള്ള ഡോക്ടർമാരുടെ അളവ് നോക്കുമ്പോൾ 5,000 ആളുകൾക്ക് പോപ്പുലേഷൻ, 5,000 പോപ്പുലേഷൻ ഒരു ഡോക്ടർ എന്നുള്ള നിഗമനത്തിൽ നാം എത്തിയിട്ട് കഴിഞ്ഞു. കിടക്കകളുടെ എണ്ണത്തിലാണെങ്കിൽ ഉദ്ദേശം 40,000 കിടക്കകളുണ്ട്. ഗവൺമെൻറ് വിഭാഗത്തും ഏകദേശം 10,000 ഉണ്ട്, സ്വകാര്യ മേഖലയിലും.
1: ഏകദേശം
2: വലുതും കുറവുണ്ടെന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ പാരാമെഡിക്കൽ പേഴ്സണലാണ് കുറച്ചെങ്കിലും കുറവ് കാണുന്നത്. പ്രത്യേകിച്ച് നഴ്സിംഗ് പ്രൊഫഷൻ, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റ്, ഇതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ്

0: ഗ്രാഫിൻ്റെ ഉള്ള ഡെൻറ്റൽ ടെക്നീഷ്യൻസ്, ഐ ടെക്നീഷ്യൻസ് ഇങ്ങനെയുള്ള ആ ഫീൽഡിലാണ് അല്പമെങ്കിലും കുറവ് കാണുന്നത്. അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിന് ഏകദേശം എത്ര വേണോ അത് ഏകദേശം നില എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യമായിട്ട് ഞാൻ ആശുപത്രിയിൽ പ്രവേശിച്ച അവസരത്തിൽ, ഹൗസ് സർജനായിട്ട് ജോലി ചെയ്തിരുന്ന അവസരത്തിൽ, ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വാർഡ് നിറച്ച് ടൈഫോയിഡ് കേസസ് ആയിരുന്നു. ആണുങ്ങൾക്കൊരു വാർഡും സ്ത്രീകൾക്ക് വേറൊരു വാർഡും, ഏകദേശം 30-40 ബെഡുള്ള വാർഡ് ടൈഫോയിഡ് വാർഡ് എന്ന് ഞങ്ങൾ പറയും. പിന്നൊരു വാർഡ് ഡിസെൻട്രി വാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറിയ വാർഡ് എന്ന് പറയും. ഇന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ടൈഫോയിഡ് വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ, മലമ്പനി വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ, വിടർച്ചയും വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. സർജിക്കൽ സൈഡിൽ നോക്കിയാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആമാശയത്തിലെ വ്രണങ്ങൾ, വായുവിൻ്റെ സോക്കേടെന്ന് പറയും പെപ്പിക്കൾസർ, അതായിരുന്നു മുഖ്യമായിട്ടുള്ള ഓപ്പറേഷൻ. ദിവസം 2-3 ഓപ്പറേഷനിൽ ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ലായിരുന്നു. ഇന്നാകട്ടെ പെപ്റ്റിക്കൾസർ കഷ്ടിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ കണ്ടുവന്ന് വരാം. ഈ മാറ്റങ്ങൾക്ക് മുഴുക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പുരോഗമനം മാത്രം എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. സാമ്പത്തികമായും ആഹാരരംഗത്തും സാമൂഹ്യമായിട്ടും പല മാറ്റങ്ങൾ വന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് രോഗ നിലയിലും കാണുന്നത്. അതിൻ്റെ ഉദാഹരണമാണ്, അന്നൊക്കെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, കാണാറേ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഒന്നോ രണ്ടോ അതിലധികം ആളുകളോ ദിവസവും ആശുപത്രികളെ പ്രാപിക്കുന്നത് കാണാം. ഇന്നത്തെ നമ്മുടെ രോഗ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസീസ് ഓഫ് പാവർട്ടി സൈഡ് ബൈ സൈഡ് വിത്ത് ഡിസീസ് ഓഫ് എക്സസ് ഫുഡ്, രണ്ട് അമിതാഹാരം കഴിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന സോക്കുകളിനോട് അടുപ്പം തന്നെ, ഒപ്പം തന്നെ ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടും മാലിന്യം കൊണ്ടും എൻവയൺമെൻ്റൽ പൊല്യൂഷൻ കൊണ്ടും ഉണ്ടാകുന്ന സോക്കേടുകളുമാണ് കൂടുതലും കാണാറുള്ളത്.
1: ചികിത്സ ആരംഭിച്ച കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാമോ?
0: ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും പറവൂരേക്ക്, അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ സ്ഥലം മാറ്റി. അതുവരെ ഞാൻ പ്രധാനമായും മെഡിക്കൽ വാർഡിൽ ഡോക്ടർ ശങ്കരരാമൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹൗസ് സർജനായിട്ടും അസിസ്റ്റൻ്റായിട്ടും ജോലി നോക്കുമായിരുന്നു. അതുകൊണ്ട് ശസ്ത്രക്രിയയിലോ ആ രംഗത്തോ പ്രസവ സേവനരംഗത്തോ അധികം എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് വടക്കമ്പറൂർ ചാർജ് ഡോക്ടറായിട്ട് പോകാൻ വളരെ വിഷമം തോന്നി. ചെന്ന് ചാർജ് എടുക്കുന്ന ദിവസം തന്നെ രാത്രിയിൽ ഒരു പ്രസവ കേസ് വിളിക്കാൻ ആൾ വന്നു. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയി. കഷ്ടപ്പെട്ട് വേണം ആ സ്ഥലത്ത് എത്തിച്ചേരാൻ. ആദ്യം വയലിൻ്റെ വക്കത്തുകൂടി നടന്ന്, പിന്നെ ഒരു തോട് കടന്ന് മല കയറി. മലയുടെ മുകളിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിലാണ് പേഷ്യൻ്റ് പ്രസവ വേദനയോടുകൂടി കിടക്കുന്നത് കണ്ടത്. ഞങ്ങൾ മിഡ്വൈഫും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ വേണ്ട പരിചരണം കൊടുത്തു. പക്ഷേ പ്രസവം പ്രയാസമായിട്ട് തോന്നി. വിഷമിക്കുന്ന അവസരത്തിൽ മിഡ്വൈഫ് പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിൻ്റെ ജനനമാണ് അങ്ങയുടെ സൽപ്പേരിന് കാരണം, അതുകൊണ്ട് ഒന്നും കേടുവരാതെ നമുക്ക് പ്രസവം എടുക്കണം, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് സമാധാനപ്പെടുത്തി. അത് മനസ്സിലെത്തി രണ്ടാമതൊരു പ്രാവശ്യം കൂടെ പ്രയത്നിച്ചപ്പോൾ, രണ്ടുപേരും കൂടെ ഒത്തു പ്രയത്നിച്ചപ്പോൾ കുട്ടി പ്രസവിച്ചു. കുട്ടി പ്രസവിച്ച് കരച്ചിലിന് അല്പം താമസമുണ്ടായതുകൊണ്ട് കുറച്ച് വിഷമമുണ്ടായി. പക്ഷേ ശ്വാസോച്ഛ്വാസവും മറ്റ് പ്രക്രിയകളും സാധാരണഗതിയിലാണെന്ന് മനസ്സിലായതോടുകൂടി സമാധാനപ്പെട്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. അടുത്ത ദിവസം രാവിലെ, ഇത് രാത്രിയിലാണ് നടന്നത്, രാവിലെ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു കുട്ടിക്ക് യാതൊരു വിഷമവുമില്ല, തണ്ടയ്ക്കും സുഖമാണെന്ന്. പിന്നെ ആ രംഗം ഞങ്ങൾ മറന്നുപോയി.

0: മൂന്ന് വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയാൻ നേരത്ത് വീടൊക്കെ കൈമാറി സാമാനങ്ങളൊക്കെ കെട്ടി ഞങ്ങൾ ടാക്സി വിളിച്ച് ടാക്സിയിലേക്ക് കയറാൻ പോകുന്ന അവസരത്തിൽ വൃദ്ധനായ ഒരു മുസ്ലിം വന്നിട്ട് ഒരു കൊച്ചുകുട്ടിയും കയ്യിൽ ഒരു കൊട്ട പച്ചക്കറികളുമായിട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, ഈ കുട്ടിയെ സാർ അറിയുമോ? ഓർമ്മ കൊണ്ട് കിട്ടിയില്ല. അപ്പോഴെന്നാണ് പറഞ്ഞത്, ഇത് അങ്ങയുടെ ആദ്യത്തെ പേഷ്യൻ്റാണ്. അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായത് ഒരു ആത്മസംതൃപ്തിക്ക് ഇട നൽകിയിട്ടുണ്ട്.
1: നമ്മുടെ വൈദ്യ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ നിലവാരം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ.
0: പൂർണ്ണമായിട്ട് അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് സാമാന്യ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനങ്ങൾ നാം ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നു. NCERTയുടെ സ്കീം 1992 മുതൽ തുടങ്ങാൻ പോകുന്നു. അതിനുവേണ്ടി നാം അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പഠിച്ച കാലത്തെ വൈദ്യവിദ്യയും വിദ്യാഭ്യാസവും ഇപ്പോഴത്തെ വൈദ്യ വിദ്യാഭ്യാസവും നോക്കുമ്പോൾ അജഗജാന്തരം എന്ന് തന്നെ പറയാം. വളരെയധികം മാറിയിട്ടുണ്ട്, പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പഠിത്തം കഴിഞ്ഞ് നാം പ്രവർത്തന രംഗത്തെത്തിയാലും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് നമ്മുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നാം പുറകം തള്ളപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും അത് ആവശ്യമാണെന്ന് വെച്ചാൽ ആ രംഗത്ത് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ കോൺസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുതുക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. കുട്ടികളുമായുള്ള സമ്പർക്കം കൊണ്ട് അയാൾക്കും ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടുന്നു. അങ്ങനെ ഈ രണ്ട് രംഗത്തും രണ്ടുപേരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. അത് ഏറെക്കുറെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷനൊത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനുള്ള ഒരുക്കം നാം ഏത് തരത്തിലത് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് നോക്കണം. അതിന് അധ്യാപക സ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികളുടെ സ്ഥാനത്ത് നിന്നും ഒരു പ്രയത്നം തന്നെ വേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ ശുഷ്കാന്തിയോടുകൂടി പഠിക്കുകയും ഭാവിയിൽ ഒരു നല്ല ഒരു ഡോക്ടറായിട്ട് വരണം എന്നുള്ള ആശയം വെച്ചിട്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് ശുഷ്കാന്തി കാണിക്കണം. അധ്യാപകനാകട്ടെ എന്നെക്കാട്ടിൽ മിടുക്കന്മാരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്ന് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി താനും ഉയരണം, അവർക്കൊരു മാതൃകയായി തീരണം. ഈ രീതിയിൽ തൻ്റെ ജീവിതവും അർപ്പണബുദ്ധിയോടുകൂടി ഉള്ള പ്രവർത്തനവും കൊണ്ടിട്ട് ഒരു പുതിയ മാനം തന്നെ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു.
1: കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണല്ലോ.
0: അതെ അതെ.
1: അതിൻ്റെ ആരംഭം മുതൽ സാർ ഉണ്ടായിരുന്നല്ലോ.
0: അതെ അതെ.
1: അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
0: 45 മുതലാണെന്ന് തോന്നുന്നു ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാൽ കൊള്ളാമെന്ന് പൊതുവെ ഒരാശയം ഗവൺമെൻറ് ഭാഗത്തും ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടായി. അതിന് മുൻകൈ എടുക്കാനായിട്ട് അന്നുണ്ടായിരുന്ന ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഡോക്ടർ സി ഒ കരുണാകരൻ, ഡോക്ടർ കേശവൻ നായർ, ഡോക്ടർ ജേക്കബ് തളിയത്ത്, ഡോക്ടർ ശങ്കരരാമൻ, ഇവരെല്ലാവരും പലതും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദിവാൻജിയോടും മഹാരാജാവിനോടുമൊക്കെ ഡിസ്കഷൻ ഉണ്ടായി. എൻ്റെ ഫലമായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഡോക്ടർ സി ഒ കരുണാകരനും ഡോക്ടർ കേശവൻ നായരും ഒരു രണ്ടംഗ കമ്മീഷൻ. ഇന്ത്യയിലെ പല മെഡിക്കൽ കോളേജും കണ്ട് ഒരു രൂപം നൽകാനായിട്ട്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകാനായിട്ട്, അതിൻ്റെ ഫലമായിട്ട് തുടക്കം കുറിക്കാനായിട്ട് SAT ഹോസ്പിറ്റൽ, ശ്രീ അവിട്ടൻതിരുന്നാൾ ഹോസ്പിറ്റൽ, ഉള്ളൂർ എന്ന് പറയുന്ന ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം അക്വയർ ചെയ്യുകയും ആദ്യമായിട്ട് അവിട്ടൻതിരുന്നാൾ മെമ്മോറിയൽ ഹോസ്പിറ്റലായിട്ട് മഹാരാജാവിൻ്റെ അന്നത്തെ

0: ആദ്യത്തെ ഒരു ഡൊണേഷൻ പോലെ അത് കെട്ടിപ്പടുക്കുകയും ചെയ്തു. അതായിരുന്നു ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ തുടക്കം. പിന്നീട് അതിനൊരു സ്പെഷ്യൽ ഓഫീസറായിട്ട് ഡോക്ടർ കരുണാകരൻ ചാർജ് എടുക്കുകയും പ്ലാൻ വരച്ചിട്ട് മെഡിക്കൽ കോളേജും ആശുപത്രിയും ക്രമേണ ഉണ്ടാക്കി തീർക്കുക. അതുവരെ ജനറൽ ആശുപത്രി ക്ലിനിക്കൽ സ്റ്റഡീസിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി ആ അതിനുള്ള പൂർണ്ണമായ രൂപം ഉണ്ടായി. ഏകദേശം 49-50 ആയപ്പോഴേക്കാണ് എൻ്റെ കെട്ടിത്തുടങ്ങിയതും 51 ആണെന്ന് തോന്നുന്നു കോളേജ് ഇനോഗറേഷൻ നടന്നത്.
1: സാറിന് എത്ര വയസ്സായി?
0: 75.
1: സാർ ഇപ്പോഴും വളരെ ആക്റ്റീവാണല്ലോ, വൈദ്യ ചികിത്സാ രംഗത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് സാറിൻ്റെ ജീവിത രീതിയിൽ?
0: രാവിലത്തെ അബ്ലൂഷൻസൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് ക്ലിനിക്കിൽ പോവുക പതിവാണ്. 2 മണിവരെ ജോലി കാണും. കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരത്ത് ഞാൻ ക്ലിനിക്കിൽ പോകാറില്ല. ഉച്ചയ്ക്കല്പം ജോലി അപ്പോഴും കാണും. ഒന്നുകിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് ചിലപ്പോൾ VSSC പോകും. പിന്നെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻ്ററിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുണ്ട് അവിടുത്തെ. ഇങ്ങനെ സമയം കുറച്ച് നേരം ഉപകാരപ്രദമായിട്ടുള്ള ചില ആക്ടിവിറ്റീസിൽ നടക്കും. വൈകുന്നേരം മക്കളുമായിട്ട് സംസാരിക്കുകയും സമയം കഴിക്കുകയും ചെയ്യുക. രാത്രിയായാൽ കുറച്ച് വായന നടത്തുക, മെഡിക്കൽ ജേണൽസോ ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ വല്ല സംശയമുണ്ടെങ്കിൽ തീർക്കാനുള്ള പരിപാടി നടത്തുക. സാധാരണ ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ കുറച്ച് വർഷം മുമ്പ് വരെ എറണാകുളത്ത് ഒരു സുധീന്ദ്ര മെഡിക്കൽ മിഷൻ എന്ന ഒരാശുപത്രി, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഞങ്ങളുടെ സമൂഹത്തിലെ കുലഗുരുവായിട്ടുള്ള സുധീന്ദ്ര തീർത്ഥസ്വാമിയുടെ പേരിലാണ് അത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവിടെ മാസത്തിൽ ഒരു ദിവസം സേവനം അനുഷ്ഠിക്കുന്ന പതിവുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് സർവീസ് അത് 10-12 വർഷം വരെ ഞാനത് ചെയ്തു. പിന്നെ എൻ്റെ സഹധർമ്മിണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അധികം വെളിയിൽ പോകാറില്ല. അതുവരെ ഞാൻ പതിവായിട്ട് പോയിക്ക് അത് കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിൽ ഒരു ചെറിയ പങ്ക് ഞാനും വഹിച്ചെന്ന ഒരു സമാധാനം ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാട് എന്തെന്ന് വെച്ചാൽ, വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ കാര്യത്തിൽ പുതിയ അനുമാനം 60 വയസ്സ് കഴിഞ്ഞ്, സാധാരണ ഓരോടത്തും ഓരോ രീതിയിൽ 55 കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ പെൻഷനായി വയസ്സൻ എന്നുള്ള വാർദ്ധക്യം തുടങ്ങുകയായി. പാശ്ചാത്യ രാജ്യങ്ങളത് 60-65 എന്നുള്ള കണക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 60 കഴിഞ്ഞാലും 65 കഴിഞ്ഞാലും പിന്നെയും അവർക്ക് പല രീതിയിലും അവരുടെ കഴിവ് പ്രവർത്തിച്ച് ആക്റ്റീവായിട്ടിരിക്കാനുള്ള കേൾപ്പവർക്കുണ്ട്, ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള കേൾപ്പുണ്ട്, എക്സ്പീരിയൻസുണ്ട്. അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും സർവീസും നാം കഴിയുന്നത്ര ഉപയോഗിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ എനിക്ക് പ്രായ വാർദ്ധക്യമായെങ്കിലും ഈ രീതിയിൽ ചെറിയ സേവനം നടത്താൻ സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്.
1: ഭക്ഷണമൊക്കെ എങ്ങനെയാണ്?
0: വളരെ മിതമായിട്ടുള്ള ആഹാരമാണ്. കൂടുതലും വെജിറ്റേറിയനാണ്. വല്ലപ്പോഴും നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കും. ലിമിറ്റഡ് ക്വാണ്ടിറ്റീസാണ്. റൈസോ വീറ്റോ വെജിറ്റേറിയൻസ് പ്രിഫറബിൾ ചെയ്യുന്നത്.
1: എക്സസൈസോ
0: വലുതായിട്ടങ്ങനെ ഒരു എക്സസൈസ് എന്ന് പറയത്തക്കതായിട്ടില്ല. ഇടയ്ക്ക് അല്പം നടക്കും വൈകുന്നേരത്ത് എന്ന് മാത്രമേ ഉള്ളൂ, വീട്ടിനകത്ത് തന്നെ.
1: താങ്ക് യു സർ.
2: കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ K.N. Paiയുമായി ജോസഫ് പാലയ്ക്കപ്പള്ളി നടത്തിയ അഭിമുഖമാണ് മൊഴിയുറവകളിൽ ഇതുവരെ കേട്ടത്. മൊഴിയുറവകളിൽ ഇനി

0: വിജയ രാഘവൻ പാടിയ ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ
0: സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കിയത് ധന്യ എം ഡി. നിർവഹണം എൻ ജെ ജോഷിലാൽ.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിഹരൻ പാടിയ ഗാനം, ചിത്രം ഡോക്ടർ പേഷ്യൻ്റ്, ഗാനരചന റഫീഖ് അഹമ്മദ്.

ഇനി ദിവ്യ ദർശനം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ബി വസന്തയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: പണമില്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് തിരുപുറം വി പി അജിൻ വിജീസും സംഘവുമാണ്. ആദ്യഗാനം വയലിലെ താമരപ്പൂവിൽ എന്റെ പിതാവിന്റെ കരുതൽ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുപ്പുറം വി പി അജിൻ വിജീസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. ഗായകർ വി പി അജിൻ വിജീസ് തിരുപ്പുറം, ബിബിൻ സോണി, ജീൻ രാജ്, എബി എസ് എസ്, റിജ അജിൻ, ദീപ സതീഷ്, സവിത എസ്, സിമി ഗോഡ്വിൻ.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6 മണിക്ക് പദ്ധതികൾ ജനനമിക്ക് ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റി. 6:00 ഉഷമലരി, ബാലമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത ആലാപനം ഐവർഗാല സുരേഷ് കുമാർ. 6:15 ഉദയഗീതം, പുതുക്കാട് കൃഷ്ണമൂർത്തി ആലപിച്ച ധന്യാഷ്ടകം. 6:30 പ്രഭാതഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 63-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരങ്ങണി. 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ കൃതികൾ കേൾക്കാം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, അർച്ചന പരമേശ്വരൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മുട്ടു തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് SR സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, ഡസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരേഖ 58-ാം ഭാഗം. റേഡിയോ ആവിഷ്കാരം, ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ്,

സി ഐ ടി സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് രശ്മി. ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കും. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് അക്ഷരശ്ലോകം, വിവേകോദയം അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, ഗീതാകുമാരി പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനിലമയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജന. 6:30 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ, ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:30 മായാമുദ്രകൾ, അബ്ദുൾ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. 8 മണിക്ക് ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:10 മുതൽ എഫ് എം ഗോൾഡിലെ പരിപാടികൾ ഡൽഹിയിലെ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തി കൂടിയ താപനില 30.5°C. കുറഞ്ഞ താപനില 33.9°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C. കുറഞ്ഞ താപനില 24.7°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi today stated that climate action must be guided by fairness, responsibility and equity. In his special address to the National Assembly of Seychelles, Prime Minister said this is the essence of climate justice. He emphasized that Seychelles and India both seek a world where development is more inclusive and where international institutions reflect contemporary realities.
2: Seychelles and India both seek a world where development is more inclusive. We both seek a world where international institutions reflect contemporary realities. We believe that our shared future must be shaped collectively, inclusively, and fairly.
1: Mr. Modi said Seychelles occupies a special place in India's vision for the Indian Ocean and that conviction is stronger than ever. He said the Indian Ocean does not separate India and Seychelles but connects the two countries. He addressed that it will encourage all those who are making sustained efforts for environment conservation.
2: Our vision is captured in the idea of Mahasagar, mutual and holistic advancement for security and growth across regions, Mahasagar. This vision recognizes that our futures are interconnected and interdependent, and we will continue to work together for a safer and more secure Indian Ocean region.
1: Prime Minister said it is a special honor to stand before everyone as the first Indian Prime Minister to address the National Assembly. He also thanked President and the people of Seychelles for honoring him with the Seychelles' highest distinction, the Guardian of the Blue Horizon, earlier in the day. Union Ministers Amit Shah, S. Jaishankar, Rajnath Singh, Piyush Goyal, Manohar Lal and Jitendra Singh congratulated Prime Minister Narendra Modi on being conferred with Seychelles' highest distinction for leadership in environmental conservation and sustainable development. Prime Minister Modi has said that the power of public participation in nation building is one of India's greatest strengths. Addressing the nation in his Mann Ki Baat program on Akashwani today, Mr. Modi said this spirit was once again evident after he appealed to citizens to adopt certain measures in view of the prevailing warlike situation in West Asia. Mr. Modi had urged people to avoid buying gold, postpone non-essential foreign travel and use carpooling for some time.
2: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
1: India today categorically rejected allegations made by Pakistan regarding the recent incident in Karachi and termed as baseless. In response to media queries, External Affairs Ministry spokesperson Randhir Jaiswal said that instead of pointing fingers at others, Pakistan should look inwards and take credible action against the terror infrastructure on its territory. He said Pakistan should rid itself of its proclivity to rely on terrorism as an instrument of state policy. In men's cricket, hosts Ireland were 17 for no loss in 1.4 overs against India in the second and the final T20 international of the two-match series in Belfast when reports last came in. Earlier, India won the toss and elected to bowl. Ireland lead the series 1-0 after registering a 34-run victory over India in the opening T20 international on Friday. India will be aiming to level the series. In the ICC Women's T20 World Cup, India will take on Australia in their final Group A match at Lord's Cricket Ground in London this evening. The match is scheduled to begin at 7 p.m. Indian time. Led by Harmanpreet Kaur, the women in blue are currently placed second in the Group A standings, having won 3 of their 4 matches. Australia, meanwhile, sit comfortably at the top of the table with 4 wins in 4 games. India will be aiming for a victory over the unbeaten Australia to secure that place in the semi-finals. And with that, we end this news bulletin.
3: Akashvani, Kozhikode. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: തൃശൂർ ജില്ലയിലെ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റുള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജം പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം V. രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്കുന്നതക്കാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
3: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 6:50 മുതൽ രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി 8 മണിക്ക്.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 63 ഭാഗം. നാളെ രാവിലെ 8:30. നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനം

നാളെ ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ കേൾക്കാം. അർച്ചന പരമേശ്വരൻ പാടിയത്. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയൻരാജ് എസ് ആർ സംസാരിക്കുന്നു. വിഷയം മുട്ടുതേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
7: നാളെ രാത്രി 8 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00.

0: सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचिका निधिः झाः। आदौ मुख्याः वार्ताः। प्रधानमन्त्री नरेन्द्र मोदी प्रत्यपादयत् यत् स्वदेशी प्रतिरक्षोत्पादने सविशेषं बलं विधाय भारतं समुद्रतः आकाशपर्यन्तं उत्तरोत्तरं सुरक्षितं आत्मनिर्भरं च भवति। आकाशवाण्याः मन की बात कार्यक्रमे प्रधानमन्त्रिणा मोदिना देशस्य नागरिकाणां प्रति कार्तज्ञभावं ज्ञापितम्, यतोहि जनैः स्वर्णक्रयणं विदेशयात्रा च किञ्चित् कालं यावत् स्थगिता। सेशेल्स् देशस्य विक्टोरिया नगरे आयोजितायाः प्रतिनिधिमण्डल स्तरीय वार्तायाः अनन्तरं भारत सेशेल्स् देशयोर्मध्ये स्वास्थ्यं वित्तं समेत्य अन्तरिक्षादि विविध विषयेषु महत्वपूर्ण सहमति पत्रेषु हस्ताक्षराणि अभवन्। प्रशासनेन भारतीय नागरिकाः सञ्चेतिताः यत् ते सर्वेषाम् आवश्यकानां यात्रापत्राणां पूर्तिकया विना कैलाश मानसरोवर यात्रां न आरभेरन्। पश्चिमेशिया देशे सुरक्षा स्थितिः तीव्र गत्या अपक्षीयते, यत्र संयुक्त राज्य अमेरिका ईरानः उभावपि परस्परं नूतनानि सैन्य आक्रमणानि अकुरुताम्। अपि च आईसीसी महिला T20 विश्वकप स्पर्धा मालिकायां भारतीय महिला दलम् अद्य लंडन नगरे ऑस्ट्रेलिया दलेन सह स्पर्धिशिष्ट। अथ वार्ताः विस्तरेण। प्रधानमन्त्री नरेन्द्र मोदी अद्य सविशेषं प्रत्यपादयत् यत् भारतेन जून मासे वैमानिकी क्षेत्रे एका महती सफलता अर्जिता, यत्र स्वदेश निर्मितस्य मेक इन इंडिया C-295 सैन्य परिवहन विमानस्य प्रथमं परीक्षण उड्डयनं सफलतापूर्वकं सुसम्पन्नम्। आकाशवाण्याः मन की बात कार्यक्रमे जनान् सम्बोधयन् प्रधानमन्त्रिणा इयं सूचना प्रख्यापिता यत् सम्प्रति एतादृशानि चत्वारिंशत् विमानानि भारतदेशे एव विनिर्मीयन्ते।
1: जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई। C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं। इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है। आज समुद्र से लेकर आकाश तक हमारा भारत अधिक सुरक्षित और आत्मनिर्भर बन रहा है।
0: श्री मोदिना गदितं यत् देशे अन्ये केचन महत्वपूर्णाः प्रयासाः विधीयन्ते। अस्मिन्नेव क्रमे देहल्यां स्थितः केन्द्रीय संस्कृत विश्वविद्यालयः आर्टिफिशियल इंटेलिजेंस, कृत्रिम बुद्धिमत्ता तथा डेटा साइंस इत्यादिषु आधुनिक विषयेषु BTech पाठ्यक्रमस्य शुभारम्भं विदधाति।
1: जड़ों से जुड़े रहकर युवाओं को नई टेक्नोलॉजी के लिए तैयार करने का एक और अच्छा प्रयास हो रहा है। दिल्ली में स्थित सेंट्रल संस्कृत यूनिवर्सिटी आर्टिफिशियल इंटेलिजेंस और डेटा साइंस में BTech प्रोग्राम शुरू करने जा रही है। ये आधुनिक टेक्नोलॉजी को भारत के पारंपरिक ज्ञान से जोड़ने की दिशा में एक महत्वपूर्ण कदम है। इससे भारतीय भाषाओं के लिए नए AI टूल्स तैयार करने में मदद मिलेगी।
0: प्रधानमंत्री मोदी सहर्षं न्यगादीत् यत् अद्य भारतीय संस्कृतिः विश्वस्मिन् हि विश्वे प्रसरति। श्रीमोदी गौरवान्वितः अस्ति यत् भारतेन अस्मिन् मासे देशस्य सुरक्षायाः आत्मनिर्भरतायाः च क्षेत्रे महती सफलता समर्जिता। सः कोलकाता नगरे आयोजितम् एकं नौसेना सम्बन्धि कार्यक्रमं सम्बोधितवान्, यत्र INS दुनागिरी, INS संशोधका, INS अग्रयश्च भारतीय नौसेनायाः क्षेत्रे समाविष्टाः। प्रधानमन्त्रिणा प्रतिपादितं यत् भारतं समुद्रतः आकाशपर्यन्तं उत्तरोत्तरं सुरक्षितं आत्मनिर्भरं च भवति।
1: कोलकाता में INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में शामिल किया गया। इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ स्वदेशी है। इसी महीने DRDO ने स्वदेशी लॉन्ग रेंज लैंड अटैक क्रूज मिसाइल का भी सफल परीक्षण किया है। इसको डीआरडीओ की लेबोरेटरी और इंडियन इंडस्ट्री पार्टनर्स ने मिलकर बनाया है।
0: मोदिना अन्ताराष्ट्रिय योग दिवसस्य अपि उल्लेखो विहितः तेन अहमदाबाद नगरे आयोजितायाः विश्व योगासन प्रतियोगितायाः विषये कथितं यत् अस्यां भारतेन 2,100 स्वर्ण पदकैः सह आहत्य 14,100 पदकानि विजितानि। प्रधानमन्त्रिणा मोदिना प्रतिपादितं यत् राष्ट्रनिर्माणे जनसहभागितायाः शक्तिः भारतस्य कृते एका महती सम्पत्तिः वर्तते।
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
0: अनेन सहैव श्रीमोदिना प्रोदीरितं यत् आगामी गणेशोत्सवाय गणपति बप्पा भगवतः प्रतिमा अनिवार्य रूपेण अस्यैव देशस्य मृत्तिकायाः भवेत्, सा च स्थानीय कुम्भकारैः शिल्पिभिः विनिर्मिता स्यात्। तेन मूर्ति निर्मातारः अपि अनुरुद्धाः यत् ते मृण्मय मूर्तीणां निर्माणाय एव प्राथमिकतां दद्युः। स्वीय सम्बोधनस्य चरमे सोपाने प्रधानमन्त्रिणा जलसंरक्षणस्य विषये च बलं प्रदत्तम्। तेन कथितं यत् वर्षाजलस्य एकैकोऽपि बिन्दुः संरक्षणीयः वर्तते। श्रीमोदिना विशेषरूपेण गदितं यत् जलसंरक्षणार्थं कैच द रेन अभियानस्य वेगः मन्दो न भवेत्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी सेशेल्स देशस्य राष्ट्रपतिः पैट्रिक हर्मनी च अद्य अपराह्णे विक्टोरिया नगरे द्विपक्षीय वार्ताम् अकुरुताम्। उभौ नेतारौ द्विपक्षीय सहयोगस्य सम्पूर्ण क्षेत्राणां समीक्षां कृतवन्तौ। सहैव पारस्परिकहितस्य क्षेत्रीय अन्ताराष्ट्रिय विषयेषु च स्वस्व मनोगतं विनिमयीकृतवन्तौ। तस्मात् पूर्वं सेशेल्स देशेन प्रधानमन्त्रिणे नरेन्द्र मोदिने पर्यावरण नेतृत्वस्य सर्वोच्च सम्मानः गार्ड्स ऑफ द ब्लू होरिजन प्रदत्तः। संयुक्त वार्ताहर सम्मेलनं सम्बोधयन् प्रधानमन्त्री नरेन्द्र मोदी अवोचत् यत् अयं गार्डियन ऑफ द ब्लू होरिजन सम्मानः मम कृते अथ भारतस्य नागरिकाणां कृते परम गौरवस्य विषयो वर्तते। प्रधानमन्त्री मोदी अवदत् यत् द्वयोर देशयोर दूरत्वं न्यूनीकर्तुं डिजिटल प्रौद्योगिकी प्रभावपूर्णं माध्यमं वर्तते। तेन एतदर्थं प्रसन्नता प्रदर्शिता यत् अद्य सेशेल्स देशे भारतस्य यूपीआई तन्त्रस्य प्रवर्तनाय एकस्मिन् सहमतिपत्रे हस्ताक्षरं क्रियमाणमस्ति। विदेश मन्त्रालयेन भारतीय नागरिकाः परामृष्टाः यत् सम्पूर्ण यात्रायाः कृते आवश्यकानि सर्वाणि यात्रापत्राणि विना कैलाश मानसरोवर यात्रा न क्रियन्ताम्। केचन भारतीय तीर्थयात्रिणः नेपाले अवरुद्धाः अभवन्, सहैव साहाय्यार्थं प्रार्थितवन्तः। एतां घटनामुद्दिश्य विदेश मन्त्रालयेन एषः परामर्शः प्रख्यापितः। पश्चिम एशिया क्षेत्रे सुरक्षा स्थितिः पुनरपि गभीरा जाता। अमेरिका ईरान देशयोर्मध्ये विद्यमानः युद्धविरामः खण्डितः। गतकतिपय होरासु च उभय पक्षाभ्यां परस्परं नूतनानि सैन्याक्रमणानि कृतानि। तेहरानेन वाणिज्यिक तैलवाहकपोतस्य उपरि ड्रोणाक्रमणं विहितमिति आरोपं विधाय अमेरिकया होर्मुज जलसन्धेः समीपे स्थितेषु दशसु ईरानी सैन्यस्थानकेषु वायुप्रहाराः कृताः। अद्य महिला विंशति प्रतिविंशति विश्वकप क्रिकेट स्पर्धायाः समूह ए इत्यस्य चरम स्पर्धायां भारतं ऑस्ट्रेलिया दलेन सह स्पर्धिशिष्ट। एषा स्पर्धा लंडन नगरस्य लॉन्स क्रिकेट क्रीडांगणे भविष्यति। स्पर्धा भारतीय समयानुगुणं सायं 7:30 आरभ्यते। इति वार्ताः।
2: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സീഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
7: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
8: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം സി മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
9: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാംപൊയിലിന് സമീപം ഇരുവഞ്ഞി പുഴയിൽ ഇന്നലെ കോഴിക്കൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധനവെള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
7: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
10: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
7: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
11: ആകാശവാണി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
1: മേരെ പ്യാരേ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
11: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135-ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: वहां INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में शामिल किया गया. इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ स्वदेशी है.
11: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
1: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യേ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
11: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
1: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ अंतर्राष्ट्रीय योग दिवस. इस बार दुनिया के 2500 से अधिक स्थानों पर योग के अनेक विविध कार्यक्रम हुए.
11: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
12: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായൊരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
11: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: अपनी खुशियां बांटने के लिए ऐसा काम किया है जो चर्चा का विषय बन गया है.
11: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
13: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭർ ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവം കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
11: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയ അവതാർ കേ രൂപ മേ ഭാരത് കാ ഭാഗ്യ ഘട രഹി ഹൈ. ദോ സാൽ പഹലേ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കേ നയ പരിസർ കേ ലോകാർപ്പണ കാ അവസര മിലാ ഥാ.
11: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന

0: മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ഗണേശ്ജിക്ക് മൂർത്തിയാ ബനാനെ കാ കാം ബഹുത് പഹലെ ശുരു ഹോ ജാതാ ഹൈ മൂർത്തി ബനാനെ വാലേ മൂർത്തിയോ കെ വ്യാപാർ സേ ജുഡേ ലോഗ് അഭി സേ സക്രിയ ഹോ ജാതേ ഹൈ ഇസ്ലിയേ മേരാ ആപ് സഭി സേ ഏക് ആഗ്രഹ ഹൈ आप प्रयास करें कि आपके घर सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो.
0: ക്യാച്ചതറയിൽ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
1: കാച്ച് ദ റെയിൻ യെ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കെ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാർ.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയിലെ

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ,
1: മഹത്തായ ലക്ഷ്യം, അറിവ് സമ്പാദിക്കൽ, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം എന്നിങ്ങനെ നാല് കാര്യങ്ങൾ പാലിച്ചാൽ എന്തും നേടാനാകും. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലുംവീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നീ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം നെൽകൃഷിയിൽ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏവർക്കും അറിവുള്ളതായിരിക്കും. എന്നാലും ശരിയുത്തരത്തിനായി ഈ പരിപാടിയുടെ അവസാനം വരെ കാത്തിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം.
0: കൃഷിഭൂമിയിൽ വിളകൾക്കൊപ്പം വളരുന്ന ആവശ്യമില്ലാത്ത ചെടികളാണ് കളകൾ. ഇവ മണ്ണിൽ നിന്നും പോഷകങ്ങളും മൈക്രോന്യൂട്രീഷനുകളും കവർന്നെടുത്ത് വിളകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നു. ഇവ വളരെ വേഗം വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ ജൈവപരമായി ഇവയെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ആയതിനാൽ മനുഷ്യപ്രയത്നം വളരെ അത്യാവശ്യമാണ്. നെൽകൃഷിയിലെ കള നിയന്ത്രണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസാണ്. ഷിബു ജോർജാണ് ഡോക്ടർ നിമ്മി ജോസിനെ പരിചയപ്പെടുത്തുന്നത്.
2: ഡോക്ടർ നിമ്മി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ നിമ്മി, നെല്ലിലെ കള നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുന്നിൽ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
3: നെൽകൃഷിയിൽ കളകള് നെല്ലിന്റെ വിളവിനെ 40-70% വരെ ബാധിക്കുന്നുണ്ട്.
2: അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല.
3: അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവസാനം വിളവിലേക്ക് വരുമ്പം നെല്ലിന് കിട്ടേണ്ട മൂലകങ്ങളും മറ്റ് റിസോഴ്സസും എല്ലാം, അതായത് അതിനുവേണ്ട വളരാനുള്ള സ്പേസ്, വളരാൻ അതെടുക്കേണ്ട മൂലകങ്ങള്, അതിന് ഉപയോഗിക്കേണ്ട വെള്ളം, അപ്പം വെള്ളം ധാരാളമുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല എങ്കിൽ കൂടിയും, ഇപ്പം കരനെൽ കൃഷിയിലൊക്കെ ആണെങ്കിലും വെള്ളം കുറവ്.

0: ഉള്ള പാലക്കാടൻ കൃഷി മേഖലയിലൊക്കെ ആണെങ്കിലും വെള്ളത്തിന് വേണ്ടിയും ഇതിനൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നെല്ലിന് വേണ്ട എല്ലാ റിസോഴ്സസും കളകൾ എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വന്ന് ഈവൻ സൺലൈറ്റിന് പോലും ഇതിനെ ആ ലീഫ് തമ്മിൽ മാസ്കിങ് വരുമ്പം നെല്ലിന്റെ ലീഫ് ഒന്നെ ഓവർലാപ്പ് ചെയ്ത് കളകളുടെ ലീഫ്
1: വരുമ്പോൾ
0: അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കിട്ടേണ്ട ആ സൺലൈറ്റ് വീഴുന്നില്ല. അപ്പം ഫോട്ടോസിന്തസിസ് കുറയുന്നു, നാച്ചുറലി അവിടെ ഗ്രോത്തിനെ ബാധിക്കുന്നു, പിന്നീട് അത് ഈൽഡിലേക്കും വരുന്നുണ്ട്.
1: പിന്നെ ഇതൊഴിച്ച് എനിക്ക് തോന്നുന്നു കീടങ്ങളും രോഗങ്ങളും കളകളുടെ കൂടെ നെല്ലിലോട്ട് വരാനുള്ള സാധ്യതകൾ കൊണ്ടല്ലേ.
0: നമ്മളതിനെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് എന്നാണെന്ന് പറയുന്നത്. അപ്പം കളകൾ നിൽക്കുമ്പോൾ അത് നെല്ലിനെ ആക്രമിക്കുന്ന പല രോഗങ്ങളുടെയും കീടങ്ങളുടെയും സമാധി ദിശകൾ ഈ കളകളിലാണ് വളരുന്നത്. അപ്പം കളകളെ നിയന്ത്രിക്കേണ്ടത് പല രീതിയിലും ഒരു ആവശ്യമാണ്.
1: അതേപോലെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കീടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അയ്യോ ഇത് നമ്മുടെ നെല്ലിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ മറ്റേ വിളകളെ ബാധിക്കുന്നു, നമ്മുടെ ഉൽപ്പാദനം കുറയുന്നു. പക്ഷേ കളകൾ വരുമ്പോൾ നമുക്ക് ഈ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത്ര സീരിയസ്ലി എടുക്കാറില്ല.
0: അതെ, ഇപ്പം കർഷകരുടെ ഒരു അനുഭവത്തിൽ നിന്നും അവർ മനസ്സിലാക്കുന്നതും നമ്മൾ കർഷകരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്. കളകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 40 ദിവസത്തിനുള്ളിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വിളവിനെ 70% വരെ ബാധിക്കുന്നു. അപ്പം നെല്ലിന്റെ ഏർലി സ്റ്റേജസ്, അതായത് ടോട്ടൽ ഡ്യൂറേഷൻ ഒരു വിളയുടെ 120 ദിവസമാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ 1/4 ഡ്യൂറേഷനിൽ ആദ്യത്തെ 40 ദിവസത്തിൽ കളകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിളവിനെ ബാധിക്കുന്നു.
1: ഏറ്റവും ഒരു പ്രധാന
0: ക്രിട്ടിക്കൽ പീരീഡ്
1: അതാണ് ഒരു 45 ദിവസം 120 ദിവസത്തെ നെല്ലാണെങ്കിൽ
0: അതിനുശേഷം നമ്മൾ നിയന്ത്രിക്കേണ്ട എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ ഓലകൾ തമ്മിൽ മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മണ്ണിൽ വളരുന്ന കളകളെ വളരാൻ അത്
1: അനുവദിക്കത്തില്ല.
0: സൺലൈറ്റ് കിട്ടത്തില്ല, സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് അത് പിന്നെ വളർന്ന് കോമ്പറ്റീഷനിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ ഏർലി സ്റ്റേജിൽ നിയന്ത്രിക്കണം.
1: അത് കഴിഞ്ഞിട്ട് അതിന്റെ ആവശ്യകത വരുന്നില്ല. അപ്പൊ മേഡം നെല്ലില് പ്രധാനമായിട്ട് കണ്ടുവരുന്ന കളകൾ ഏതൊക്കെയാണ്?
0: നമ്മുടെ ചേറ്റ് നിലങ്ങളിലാണെങ്കിൽ പ്രധാനമായിട്ട് 3 തരം കളകളാണ് നമ്മൾ പറയുന്നത്. അതായത് ഗ്രാസസ് എന്ന് പറയുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട കളകൾ, ബ്രോഡ്ലീഡ് വീഡ്സ് എന്ന് പറയുന്ന വീതിയുള്ള ഇലകളുള്ള കളകൾ, പിന്നെ ഇതിനെ രണ്ടിനെയും ഇടയ്ക്കുള്ള സെഡ്ജസ് അല്ലെങ്കിൽ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളാണ്. അതിൽ ഈ ഗ്രാസസ് അല്ലെങ്കിൽ പുല്ലുവർഗ കളകളിൽ പ്രധാനമായിട്ടും പറയുന്നത് വരിനെല്ലാണ്, നെല്ലിൻ്റെ അതേ ജനസിൽപ്പെട്ട വരിനെല്ല്. പിന്നെ കവട, അത് തന്നെ സാധാരണ ഉരുളൻ കവടയുണ്ട്, പീലിക്കവടയുണ്ട്. ഞങ്ങളത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒന്ന് ഇക്കിനോക്ലോവ എന്നും ഒന്ന് ലെപ്റ്റോക്ലോവ എന്നും പറയും. കർഷകരതിനെ കവട എന്ന ഒരൊറ്റ വാക്കിലാണ് പറയുന്നത്. അതിനെ ഉരുളൻ കവട എന്നും പീലിക്കവട എന്നും മനസ്സിലാക്കാം. പിന്നെ പൊള്ളക്കള എന്ന് പറയുന്ന, പണ്ട് പാലക്കാട് മാത്രം കണ്ടിരുന്നത് ഇപ്പം കേരളത്തിലുടനീളം കാണുന്ന പൊള്ളക്കളയുണ്ട്. ഇതാണ് പുല്ലുവർഗക്കളകൾ. പിന്നെ വീതിയുള്ള ഇലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കണ്ടത്തിൽ കാന്താരി, നീലോൽപ്പലം അല്ലെങ്കിൽ കാക്കപ്പോള എന്ന് പറയുന്നത്, പിന്നെ നാഗപ്പോള അത് കായംകുളം പ്രദേശത്തൊക്കെ മാത്രം കാണുന്നതാണ്, പിന്നെ വൈൽഡ് ബ്രഹ്മീന്നെന്ന് പറയാം. ഇത് മൂന്നും പ്രധാനമായിട്ട് നെൽകൃഷിയിൽ കാണുന്ന വീതിയുള്ള ഇലകളുള്ള കളകളാണ്. പിന്നെ ഈ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളാണ് ഏറ്റവും അധികം ഒരു ലോസ്, ഒരു നഷ്ടം നെല്ലിലേക്ക് വരുത്തുന്നത്. അതായത് അതിനെ നിയന്ത്രിക്കാൻ പാടാണ്. അതിൽ പ്രധാനപ്പെട്ടത് മുക്കോണം പുല്ല് അല്ലെങ്കിൽ തലേക്കെട്ടൻ എന്ന് പറയുന്ന പുല്ല്. അതിന് ചില പ്രദേശങ്ങളിൽ മഞ്ഞക്കോര എന്ന് പറയും. പക്ഷെ കുട്ടനാട്ടിലൊക്കെ കോര പുല്ല് എന്ന് പറയുന്നത് ഫിംബ്രിസ്റ്റൈലസ് എന്ന് പറയുന്ന ചൂലു പോലെയുള്ള ചൂലു പുല്ല് എന്നൊക്കെ പറയാറുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ മുട്ടിപ്പുല്ലുണ്ട്. ഈ സെഡ്ജസ് വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകൾ കൂടുതലായിട്ടും കാണുന്നത് റബി ക്രോപ്പ് അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചകൃഷിയിലാണ്. സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ പുഞ്ചകൃഷിയിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്.
1: അധികം വെള്ളമുള്ള സമയത്ത് കൃഷിയിൽ ഇത് കാണാറില്ല,
0: അധികവും കാണാറില്ല. കളകളെ കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പോൾ കള കൂടുതലായിട്ടും കാണുന്നത് നല്ല വെയിലേറും വെള്ളം ഇല്ലാത്ത ഒരു നിലത്തിലേക്ക് നല്ല വെയിലടിക്കുകയാണെങ്കിൽ കളകളും മണ്ണിൽ നിന്നും പൊട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഇപ്പോൾ പാടശേഖരത്തൊക്കെ വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ കളവിത്തുകൾ താഴെ നിന്ന് മുളച്ചു പൊങ്ങി വരില്ല.
1: അപ്പൊ ഈ വിവിധയിനം കളകളെ കുറിച്ച് മേഡം ഇപ്പം പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും അധികം മേഡം പറഞ്ഞ ഈ മുത്തങ്ങ വർഗമുള്ള കളകളാണ് നമ്മുടെ സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ പുഞ്ചകൃഷിയിൽ നമുക്ക് നാശം വരുത്തി തരുന്നത്. മറ്റേ ഈ പുല്ലുവർഗ കളകളില്ലേ, അത് നമ്മുടെ എല്ലാ സമയത്തും നെൽകൃഷിയിൽ അത് കാണാം.
0: നെൽകൃഷിയിൽ കവടയാണെങ്കിലും നമ്മൾ ഈ പൊള്ളക്കളയാണെങ്കിലും നെല്ലിൽ തന്നെ കാണുന്നതാണ്. പക്ഷേ ഇപ്പം മാനുവലായിട്ട് അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളെ ഉപയോഗിച്ച് കള പറിച്ച് കളയുന്ന ഒരു സംവിധാനം ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പം നമുക്ക് കെമിക്കൽസ് പുല്ലുവർഗ്ഗ കളകളെ നശിപ്പിക്കുന്ന കളനാശിനികൾ മാർക്കറ്റിലുണ്ട്. അത് ഉപയോഗിച്ചതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുല്ലുവർഗ്ഗ കളകളെ മാത്രമല്ല ഈ മുത്തങ്ങ വർഗ്ഗ കളകളെയും വീതിയുള്ള ഇലകളെ എല്ലാ കളകളെയും നശിപ്പിക്കുന്ന ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ് എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കൂ.
1: കള നിയന്ത്രണത്തിന് വേണ്ടി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നില ഒരുക്കുന്ന സമയം തൊട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നല്ലേ?
0: അതെ. അപ്പം ചേറ്റുനിലങ്ങളിലാണെങ്കിൽ നമുക്ക് വെള്ളം ഉള്ള ഒരു പ്രദേശത്താണ് സാധാരണ നമ്മൾ നെൽകൃഷി തുടങ്ങുന്നത്. മഴയൊക്കെ ആശ്രയിച്ചാണ്, മൺസൂൺ ഡിപ്പെൻഡൻ്റ് ഒരു ഫീൽഡ് പ്രിപ്പറേഷനാണ് നെൽകൃഷിയിൽ വരുന്നത്. അപ്പം നമ്മൾ കള കിളിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് വെള്ളം വലിച്ചു കളഞ്ഞു, വെള്ളം കിടന്നാൽ കള കിളിക്കില്ല. അപ്പം വെള്ളം വലിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ കള കിളുക്കാൻ അനുവദിക്കുക. ഈ കിളുത്ത കളകളെ വെള്ളം കയറ്റി മുക്കിയാൽ സാധാരണ നെല്ലിലുള്ള എല്ലാ കളകളും നശിച്ചു പോകും. ഒരു രണ്ടാഴ്ച ഒരു രണ്ടടി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരടി ഒന്നര അടി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും. പക്ഷേ ഈ കിളുത്ത് വന്നിരിക്കുന്നത് വരുന്നല്ലാണെങ്കിൽ നമ്മൾ ഈ കള കിളിപ്പിക്കുന്ന പ്രക്രിയയിൽ വെള്ളം കയറ്റിയിട്ട് അത് നശിച്ചു പോകില്ല. അതിനെ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം വെള്ളം കയറ്റി മുക്കിക്കളയാം. അതായത് നിലമൊരുക്കലിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മണ്ണിലുള്ള കളവിത്തുകളെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ് ഈ സ്റ്റേൽ സീഡ് ബെഡ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോൾസ് സീഡ് ബെഡ് നമ്മൾ ഉണ്ടാക്കുക, ആ സീഡ് ബെഡിൽ നിന്ന് ഈ കളകളെ കിളിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതിനെ നമ്മൾ കളനാശിനി അഴിച്ച് നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ വെള്ളം കയറ്റിയിട്ട് വെള്ളം വലിച്ച് നേരെ വിതയിലേക്ക് പോവുക. അപ്പം നമുക്ക് മണ്ണിൽ നിന്നുള്ള ആ കളവിത്തുകൾ കിളുത്ത് വരുന്നതിനെ നല്ലൊരു ശതമാനത്തിനെ കുറയ്ക്കാൻ സാധിക്കും. എല്ലാം പോകുന്നല്ല, എന്നാലും ഒരു 50% റിഡക്ഷൻ ഇതിൽ നിന്ന് തന്നെ സാധിക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ കള നിയന്ത്രണത്തിന് വേണ്ടി സ്ഥലം ഒരുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാഡം പറഞ്ഞല്ലോ, അതെല്ലാം പാലിച്ച് നമ്മൾ സ്ഥലം ഒരുക്കി നെൽവിത്തൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും കളകൾ വരാൻ നേരം അതിനെ നിയന്ത്രിക്കും
0: അപ്പം നെല്ലില് നല്ല രീതിയിൽ ഒരു കള കിളിപ്പിക്കൽ നടത്തിയ ഒരു നിലത്തില് സാധാരണഗതിയിൽ കളകൾ കുറവായിരിക്കും. അപ്പം വിതച്ച് ഒരു 12 ദിവസം ആകുമ്പം നമുക്ക് നെൽപ്പാടങ്ങളിൽ കളയുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളപ്രയോഗത്തിലേക്ക് പോകാം. അതല്ല, കളകളുണ്ടെങ്കിൽ കളകളെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ വളം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വളം കളയായിരിക്കും എടുക്കുന്നത്. അപ്പൊ കള നിയന്ത്രണം സാധാരണഗതിയിൽ നമ്മൾ വിതച്ച 15 ദിവസത്തിനുള്ളിലാണ് ആദ്യത്തെ കളനാശിനി പ്രയോഗം പറയുന്നത്. അതല്ല, നമ്മൾ നില നന്നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റിയില്ല, വിതച്ച് വിത്ത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ധാരാളം കളകൾ മുളച്ചു വരുന്നു. നമ്മൾ ഈ മുട്ടുസൂചി പരുവത്തിൽ ഏതാണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ കളകൾ മുളച്ചു വന്നിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പ്രീ എമർജൻ്റ് ഹെർബിസൈഡ് എന്ന് പറയുന്നത്, അതായത് നെല്ല് പൊങ്ങി മുന്നേ തന്നെ നെല്ലിൻ്റെ ഒരു പിൻഹെഡ് സൈസിൽ തന്നെ ഒന്നെങ്കിൽ പ്രീ എമർജൻ്റ് ഹെർബിസൈഡോ അങ്ങനെയുള്ള കളനാശിനികളോ അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് എമർജൻ, അതായത് പൊങ്ങി വരുന്നതിന് 15 ദിവസം ആകുന്നതിന് മുന്നേ തന്നെ 10 ദിവസത്തിനുള്ളിൽ അടിക്കാവുന്ന ഏർലി പോസ്റ്റ് എമർജൻ ഹെർബിസൈഡ്സോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു രീതി കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നില്ല. കാരണം പിന്നീടും ഒരു ഹെർബിസൈഡ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരു 25th ഡേയിൽ വേണ്ടി വരുന്നത് കൊണ്ടാവാം, പിന്നെ കർഷകർ അതിനോട് യൂസ് ടു അല്ല. നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രാക്ടീസ് എന്ന് പറയുന്നത് വിതച്ച് 15-ാം ദിവസം കളനാശിനി പ്രയോഗം നടത്തുക. കളനാശിനി അടിക്കുമ്പോൾ നന്നായി വെള്ളം വറ്റിച്ച് ഏക്കറിന് ഒരു 120 ലിറ്റർ വെള്ളമെങ്കിലും ഉപയോഗിക്കണം. അത് നാപ്സാക്ക് സ്പ്രെയർ തന്നെ ഉപയോഗിക്കുക, പവർ സ്പ്രെയർ ഉപയോഗിക്കാതിരിക്കുക. കളനാശിനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 4 മുതൽ 5 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം, അല്ലെങ്കിൽ മഴ പെയ്യാൻ പാടില്ല. അത് സ്പ്രേ ചെയ്തത് ഇലയിൽ നിന്നും ഒലിച്ചു പോകരുത്. കളനാശിനി പ്രയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിന് ശേഷം വെള്ളം കയറ്റി ഫ്ലഡ് ചെയ്യിക്കുക. അത് ഓലത്തുമ്പ് വരെ കയറ്റി വെള്ളം ഇടാം, ഒരു 3/4 അടി 1/2 അടിയോ 3/4 അടിയോ വെള്ളം കയറ്റി മുക്കാം. അപ്പം ഈ കളകളെല്ലാം നശിച്ചോളും. ഈ വെള്ളം നമ്മൾ ഒരു 4 ദിവസം ഇട്ടതിന് ശേഷം 4 ദിവസം വൈകുന്നേരം മാത്രമേ വെള്ളം വലിച്ചു കളയാൻ പാടുള്ളൂ. ഇതാണ് കള നിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാനായിട്ട് കളനാശിനി ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്.
1: കറക്റ്റ്. ഇപ്പോൾ ഈ ഉപയോഗിക്കുന്ന കളനാശിനി എന്ന് പറഞ്ഞാൽ അത് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും, എല്ലാ ഇനം കളങ്ങളെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള കളനാശിനി ആയിരിക്കണം.
0: അങ്ങനെയും കളനാശിനികൾ ഇപ്പം മാർക്കറ്റിലുണ്ട്, എല്ലാ കളകളെയും.
1: പൊതുവെ ഇവിടെ കർഷകർ ഉപയോഗിക്കുന്നതോ?
0: ഇപ്പം നെൽകൃഷിയിലെ കർഷകർക്ക് ശാസ്ത്രീയമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ കുട്ടനാടൻ കർഷകരൊക്കെ ആണെങ്കിൽ അവർ ഇന്ന കളകൾക്ക് ഇന്ന കളനാശിനി എന്ന് വരെ കർഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പൊ കവടയാണ് കൂടുതലുണ്ടെങ്കിൽ ഗ്രാസി വീഡിസൈഡ്സ്, അതായത് പുല്ലുവർഗ്ഗങ്ങളെ മാത്രം നശിപ്പിക്കുന്ന കളനാശിനി ഉപയോഗിക്കും. അതല്ല സെഡ്ജസ് ആണ്, മുത്തങ്ങ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന, അതായത് മാർക്കറ്റിൽ ഇപ്പം യഥേഷ്ടം കളനാശിനികളുണ്ട്. ഏത് കളയ്ക്ക് ഏത് കളനാശിനി എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതുണ്ട്. അപ്പം പുല്ലുവർഗ്ഗ കളകളെ മാത്രം നശിപ്പിക്കുന്നതിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കും, വില കൂടുതലായിരിക്കും പ്രോസ്പെക്ടറത്തിന്. അതല്ല ഇപ്പൊ ഒരു കർഷകന് എല്ലാ കളകളും ഉണ്ട്, അപ്പൊ അയാൾക്കൊരു പ്രോസ്പെക്ട്രം ഹെർബിസൈഡിലേക്ക് പോകാം. അപ്പം കോസ്റ്റ് അനുസരിച്ചും
1: എന്തായാലും നമുക്ക് കോസ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
0: കളകളെ മനസ്സിലാക്കി കളനാശിനി പ്രയോഗം നടത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ഇപ്പൊ ന്യൂ ജനറേഷൻ മോളിക്യൂൾസ് ഒക്കെ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
1: അപ്പൊ ഈ 15 ദിവസം അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് നമ്മൾ കളനാശിനി ഉപയോഗിച്ച് കളനിയന്ത്രണം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മേഡം ആദ്യം സൂചിപ്പിച്ചില്ലേ, ഒരു 45 ദിവസം വരെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പീരീഡ് എന്ന്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ?
0: അത് സാധാരണഗതിയിൽ 120 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പം 10 ലോഡ് നാപ്സാക്ക് സ്പ്രേയറിന്റെ 10 കുറ്റിപ്പമ്പുകൾ ഉപയോഗിക്കും വരുന്നുണ്ട്. അത് മിക്കവാറും കർഷകരെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കളനിയന്ത്രണം പൂർണ്ണമായിട്ടും വരില്ല. അപ്പം വിതച്ചു കഴിഞ്ഞ് ഒരു 30 ദിവസം ആകുമ്പം ഇട പോക്കുന്ന ഒരു രീതിയുണ്ട്, അതായത് പഴുത് വരുന്നിടത്ത് ഞാറ് പിടിപ്പിക്കുക. അപ്പൊ ആ ഇട പോക്കുന്ന സമയത്ത് ബാക്കി വരുന്ന കളകളെ കുറി പറിച്ചു കളയുന്ന ഒരു രീതി കർഷകരുടെ ഇടയിലുണ്ട്. അത് കൂടുതലും സംഭവിക്കുന്നത് കളനാശിനി ഉപയോഗിച്ചുള്ള കളനിയന്ത്രണം 100% ഇഫക്റ്റീവ് ആകാത്തത് വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട്. മിക്കവാറും പാടശേഖരങ്ങളിലെ കളനിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ്, വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ടാണ്.
1: അത്രയും മാൻ പവർ വേണം തളിക്കാൻ വേണ്ടി, അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഇച്ചിരി.
0: പിന്നെ തൊഴിലാളികളുടെ ലഭ്യത കുറവും, തൊഴിലാളികളെ അടിച്ചു കൊടുക്കാനായിട്ടുള്ള താല്പര്യക്കുറവും. ഇപ്പം തൊഴിലാളികളെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കർഷകരെടുത്ത 120 ലിറ്റർ എന്ന് പറയുമ്പോഴും കർഷക തൊഴിലാളികളാണ് ഇത് 120 ലിറ്റർ അടിച്ചു കൊടുക്കേണ്ടത്. 15 ലിറ്ററിന്റെ ബാറ്ററി സ്പ്രേയർ ഒക്കെ വന്നിട്ടുണ്ട്. അത് കർഷക തൊഴിലാളികൾക്ക് അവരുടെ ആ ഡ്രഡ്ജറി കുറയ്ക്കാനായിട്ട്, അവരുടെ ആയാസം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ
1: പമ്പ്
0: ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 15 ലിറ്ററിന്റെ ആണെങ്കിൽ ഏകദേശം ഒരു 6 കുറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ 100 ലിറ്ററിനോട് അടുത്ത് വരുന്നുണ്ട്. അത്രയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
1: ഓക്കെ, ഡോക്ടർ നുമി താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലില് കളനിയന്ത്രണം എങ്ങനെ ചെയ്യുന്നത്, ഇതിന്റെ പ്രാധാന്യം എന്തുവാ, ഏതൊക്കെ കളകളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്ന് വളരെ നന്ദി.
0: താങ്ക് യു.
2: നെൽകൃഷിയിലെ കളനിയന്ത്രണം. മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി? അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ
1: ഓമയ്ക്ക, കപ്ലങ്ങ, പപ്പായ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെടുന്നതും പോഷക ഔഷധമൂല്യ പ്രാധാന്യമുള്ളതുമാണ് പപ്പരക്കായ, അല്ലെങ്കിൽ ഓണാട്ടുകരയിലെ ഭാഷയിൽ പറഞ്ഞാൽ ഓമക്കായി. ഇതുപയോഗിച്ചുള്ള തോരനും എരിശേരിയും കേരളദേശത്ത് ആകെ പ്രസിദ്ധമാണ്. എന്നാൽ ഓണനാടിന്റെ മാത്രം തനത് വിഭവമായി ഓമയ്ക്ക് അവിയലുണ്ട്. ചെറുചേമ്പിന്റെ കിഴങ്ങ്, വെട്ടുചേമ്പിന്റെ താൾ, നീളത്തിൽ നുറുക്കിയ പപ്പായ എന്നിവ ചേർത്ത പ്രത്യേക അവിയൽ ഓടനാടിന്റെ തനത് പാചകകലയാണ്. പപ്പായയുടെ ചവർപ്പ് ചേമ്പ് താളിന്റെ മാധുര്യം ഒഴിവാക്കുന്നു. നാരടങ്ങിയ താളും പപ്പായയിലെ പെപ്പീനും ചേർന്ന് ചേമ്പിന്റെ കിഴങ്ങിലെ ദഹനവിഷമവും വിഷാംശവും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. നല്ല രീതിയിൽ തുറന്നു വേവിച്ചാൽ കിഴങ്ങ് വർഗത്തിന്റെ വിഷാംശം വിഘടിച്ചു പോകുന്നു. മണ്ണാറശാല പൂയത്തിന് അത്താഴത്തിന് വയ്ക്കുന്ന മരുന്ന് മുളൂക്ഷ്യത്തിലും ഓടനാട്ടിലാകമാനമുള്ള കന്നിയഞ്ചിന്റെ കഞ്ഞിക്കും മറ്റും തയ്യാറാക്കുന്ന അസ്ത്രത്തിലും പപ്പായ അവിഭാജ്യ ഘടകമാണ്. ഉദരകൃമികളെയും അതുപോലെ ദഹിക്കാതെ വയറ്റിലടിഞ്ഞുകൂടുന്ന കുടിശിഖ മാലിന്യങ്ങളെയും നശിപ്പിക്കുവാൻ പപ്പായ സഹായിക്കുന്നു. പപ്പായ ചേമ്പ് താൾ കിഴങ്ങവിയൽ രുചികരവും ആരോഗ്യപ്രദായകവുമാവുന്നു. വലിയ ചേമ്പിന്റെ താൾ വറുത്തരച്ച് പുളിങ്കറിക്ക് മാറ്റുകൂട്ടുന്നു. പഴമക്കാർ വേവിച്ചതിന് ശേഷമാണ് പപ്പായയുടെ തൊലി ചെത്തിക്കളയുന്നത്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് അടുത്തതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കൂ.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് 1 പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വാഴയിൽ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുകയും വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലക്കവിളിൽ ഒഴിക്കുക. സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ശരിയുത്തരം ഇതാണ്, ഒരു ഹെക്ടർ സ്ഥലത്ത് റബ്ബർ ബോർഡിന്റെ ശുപാർശ അനുസരിച്ച് 420 മുതൽ 500 വരെ തൈകൾ നടാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: സമയം 8 മണി.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ

സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി

യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു.

സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകളെടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോ

ഇവിടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെക്കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹനിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ,
നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും

0: വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം നാടോടിക്കാറ്റ്.

0: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ലവ് സ്റ്റോറി.
1: Good evening, ladies and gentlemen. Hope you will enjoy this song and this whole evening.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ തുടർന്ന് കേൾക്കാം.
1: This is Akashwani, Anandapuri FM 101.9.

0: ആകാശവാണി ആൻഡബരി എഫ് എം 101.9. ഇപ്പോൾ കേൾക്കാം
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീ എസ്

0: ഇതുവരെ കേട്ടത് ശ്രീ എസ് ശ്രീവത്സൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ തിരുവനന്തപുരം സമ്പത്ത് വയലിൻ, ശ്രീ എൻ സി ഭാരദ്വാജ് മൃദംഗം, വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ ഖടം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.

9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ രാത്രിയെ മനോഹരമാക്കുവാൻ ഒരു പിടി മധുരഗാനങ്ങളുമായി ഇതാ നമ്മുടെ നിശാസുരഭി.

നിശാസുരഭിയിൽ ആദ്യ ഗാനം പി സുശീല പാടിയത്. ചിത്രം നദി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

നിശാസുരഭിയിൽ അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം പത്മവ്യൂഹം.

ചിത്രം ഗായത്രി. യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. എ എം രാജ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അടിമകൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കളോടൊപ്പം നിശാസുരഭിയിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ദീപ്തി വി ആർ. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.
1: നാദഭേദിനം സായകം. ഈ സമസ്ത പദത്തിൻ്റെ ശ്രവണമാത്രയിൽ തന്നെ സാക്ഷരരായ ജനങ്ങൾ ഓർത്തുപോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെയും അദ്ദേഹം രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ

0: ദശരഥനിയുമാണ്. ദശരഥന്റെ ചരമഗതി എന്ന ഭാഗത്ത് ആസന്ന മരണനായി കിടക്കുന്ന ദശരഥൻ തൻ്റെ പ്രഥമ പത്നിയായ കൗസല്യയോട് പുത്രദുഃഖത്താൽ താൻ മരിക്കേണ്ടി വരുമെന്നതിന് കാരണമായ മുനിശാപത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവത്തിലാണ് നാദഭേദനം സായകം വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ചുള്ള പരാമർശം. കാട്ടിൽ നായാട്ടനായിപ്പോയ ദശരഥൻ അർദ്ധരാത്രി സമയത്തൊരു നദിക്കരയിൽ നിൽക്കുന്നു. ഹിംസ്രജന്തുക്കളെ ഹനിക്കുകയാണ് മൃഗയാവിനോദം. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു നാദം കേൾക്കാനിടയായി. നാദം കേട്ട സ്ഥാനത്ത് ലക്ഷ്യമാക്കി അമ്പയക്കാനുള്ള സാമർഥ്യം നേടിയിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് ദശരഥൻ. മുൻപിൻ നോക്കാതെ അസമീക്ഷികാരിയായിപ്പോയ അദ്ദേഹം ബാണമയച്ചു. നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന നിർദോഷിയും നിരപരാധിയുമായ ഒരു മുനികുമാരനിലാണ് അസ്ത്രം ചെന്നുകൊണ്ടത്. നിലവിളി കേട്ട് പരിഭ്രാന്തനായി കുമാരൻ്റെ അടുത്ത് ഓടിയെത്തിയ രാജാവ് അമ്പരന്നുപോയി. വീണ്ടും വിചാരമില്ലാതെയുള്ള തൻ്റെ പ്രവൃത്തി വരുത്തിയ ദുര്യോഗം അദ്ദേഹത്തെ അമ്പയെ വിവശനാക്കി. അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനാണ് താൻ പുറപ്പെട്ടതെന്നും എത്രയും പെട്ടെന്ന് പോയി ദാഹജലം നൽകി അവരെ ആശ്വസിപ്പിച്ച് നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നും മുനികുമാരൻ രാജാവിനോട് നിർദ്ദേശിച്ചു. ദശരഥൻ തൽക്ഷണം വൃദ്ധ ദമ്പതികളിരിക്കുന്ന സ്ഥാനത്തെത്തുകയും വസ്തുതകൾ ദുഃഖപാരവശ്യത്തോടെ അവരെ അറിയിക്കുകയും ചെയ്തു. മുനിയുടെ ആജ്ഞാനുസരണം മുനികുമാരൻ മരിച്ചുകിടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വസ്തുതകൾ നേരിട്ട് ബോധ്യപ്പെട്ട മഹർഷീശ്വരൻ പുത്രനെ ദഹിപ്പിക്കുവാനുള്ള ചിത സജ്ജമാക്കാൻ ദശരഥനോട് ആജ്ഞാപിച്ചു. എന്തിന്? പുത്രനെ ദഹിപ്പിച്ച ആ ചിതയിൽ ചാടി അവരും ആത്മാഹുതി നടത്തി. പുത്രദുഃഖത്താൽ നിനക്കും അന്ത്യം സംഭവിക്കട്ടെ എന്ന് ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ മുനി ദശരഥനെ ശവിച്ചു. ആ ശാപഫലമാണ് തനിക്കിപ്പോഴുണ്ടായിരിക്കുന്ന ദുസ്ഥിതിയെന്നും അതൊഴിവാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ ആരാണെന്ന് നോക്കാം. ശ്രീഹരിവിഷ്ണുവിൻ്റെ അംശാവതാരമർന്ന ശ്രീരാമൻ്റെ പിതാവാകാൻ ഭാഗധേയം സിദ്ധിച്ച മഹാനുഭാവൻ, സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനും ധീരനുമായ രാജാവ്, ജന്മായത്തമായും കർമായത്തമായും പല സിദ്ധിവിശേഷങ്ങളും കൈവന്ന പുരുഷകേസരി. എന്നാൽ ഏതൊരു വമ്പൻ്റെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെയും ആവേശിച്ചിരുന്നു. അതിയായ കാമം, അതോടൊപ്പമുള്ള അസമീക്ഷകാരിത്വം, ഇവയായിരുന്നു ആ വൈരികൾ. കൈകേയിയോട് പെട്ടെന്ന് തോന്നിപ്പോയ അതിപ്രീതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരദ്വയം നൽകാൻ ദശരഥൻ തയ്യാറായതും ഇക്കാരണത്താൽ തന്നെയായിരുന്നു. അതിയമ്പർക്കും വശപ്പെടുത്താൻ കഴിയാത്ത വിദ്യയാണ് നാദഭേദനം സായക പ്രയോഗം. അതിലും അപ്രതിമൻ തന്നെയായിരുന്നു ദശരഥൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയായിരുന്നല്ലോ സൂര്യവംശ രാജാക്കന്മാരുടെ ആദികാലം തൊട്ടുള്ള കുലഗുരു. ലോകത്ത് നാദത്തെ സാർത്ഥകമായും നിരർത്ഥകമായും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷിമൃഗാദികൾ സാർത്ഥകമായിട്ടാണ് സ്വതസിദ്ധമായ രീതിയിൽ നാദത്തെ പുറപ്പെടുവിക്കുന്നത്. വിവേകമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരായി നാം മാത്രം അവസരത്തിലും അനവസരത്തിലും നാദം പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പ്രയോക്താക്കളിൽ മാത്രമല്ല സമൂഹം തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയും വന്നുചേരുന്നു. നാദഭേദനമായി വാക്സരം തൊടുത്തുവിടാൻ ആരും ഒരു മടിയും കാണിക്കാറുമില്ല. ഉച്ചത്തിലുള്ള വാക്സരം പ്രയോഗിക്കുന്നവരാണ് സമൂഹത്തെ നയിക്കുവാൻ ശക്തരും അർഹരുമെന്ന മിഥ്യാധാരണ തന്നെ ഇന്ന് സമൂഹം വെച്ചു പുലർത്തുന്നുണ്ടെന്നാണ് ആനുകാലിക സംഭവ വികാസങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള മാത്സല്യത്തിനും വിദ്വേഷത്തിനും ഭൂരിഭാഗം ആളുകളും നാദഭേദനമായ സായകം തന്നെ പ്രയോഗിക്കുകയാണ്. കാലദേശാവസ്ഥകൾ കണ്ടറിഞ്ഞ് തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അഭ്യുദയവും നിശ്രേയസ്സും കൈവരുത്തുന്നതിനുള്ള ശ്രമമാണ് അഭികാമ്യമായ കർത്തവ്യ കർമ്മമെന്നും അതുതന്നെയാണ് ധർമ്മമെന്നും മാനവ സമൂഹം ഓർമ്മിക്കുന്നതാണ് ലോകനന്മ കാംക്ഷിക്കുന്നവർക്ക് അഭിലഷണീയം. അല്ലെങ്കിൽ ദശരഥന് സംഭവിച്ച ഹതവിധിക്ക് സമാനമായ ദുസ്ഥിതികൾക്ക് പാത്രമായി, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ പരിഹാസത്തിനും പാത്രമായി ഇഹലോകവാസം വെടിയാനിടയായെന്ന് വരാം. അത്തരത്തിലുള്ള ദുർഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള. ഇനി ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹിയിലെ.
2: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ അമൃത് ഭൂഷൺ. Prime Minister Narendra Modi today said India envisions an Indian Ocean where maritime security is ensured alongside economic prosperity and where partnership is based not on size but on mutual respect and trust. He said India's vision is to make the Indian Ocean an ocean of opportunity.

tiroteo.